കട്വം ളലവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷ വിദാഹിനഃ ആഹാരാരാജസസ്യേഷ്ടാ ദുഃഖശോകാമയപ്രദാഃ. അർത്ഥം: എരിവ്, പുളിപ്പ് എന്നീ രുചികൾ ആധിക്യത്തോടെ അനുഭവപ്പെടുന്നതും അത്യുഷ്ണമായതും തീക്ഷ്ണതയുള്ളതും

രൂക്ഷമായതും ദാഹം വർദ്ധിപ്പിക്കുന്നതും ആയ ആഹാരങ്ങൾ രജോഗുണപ്രധാനങ്ങളാകുന്നു. രജോഗുണപ്രധാനികൾക്ക് ഇത്തരം ആഹാരപദാർത്ഥങ്ങളാണ് ഏറെ ഇഷ്ടം. വീരശൂര പരാക്രമ സ്വഭാവമാണ് ഇവ പ്രദാനം ചെയ്യുക. മാത്രമല്ല, നിത്യേന ഈ ആഹാരങ്ങൾ കഴിക്കുന്നത് ദുഃഖം, സങ്കടം, രോഗങ്ങൾ എന്നിവയുണ്ടാക്കുന്നു. ദഹനപ്രക്രിയ സാവധാനത്തിലാക്കുന്ന ആഹാരങ്ങളാണ് ഇവ. നിത്യേനയുള്ള ഉപയോഗം കുറച്ചാൽ ആരോഗ്യത്തിന് വളരെയധികം നന്ന്. സുഭാഷിതം ഒരിക്കൽ കൂടി. കട്വംളവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷവിദാഹിനഃ ആഹാരാരാജസസ്യേഷ്ടാ

0: രമ്യ പുലിയന്നൂർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിത സ്വാതി ആലപിക്കുന്നു. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. ഇതിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 വിദ്യാർത്ഥിനി ധനലക്ഷ്മി അവതരിപ്പിക്കുന്ന ആനപ്പൂട എന്ന കഥയും അമ്മ എന്ന കഥയും കേൾക്കാം. 8:00 പുത്തൻ പാട്ടുകൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ശാസ്ത്രവീഥി. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. തുടർന്ന് വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനം. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. ഇതിൽ അരവിന്ദാശൻ കൊതേരി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ മുരുകൻ കാട്ടാക്കടയുടെ കവിത രേണുക ആലപിക്കുന്നത് സ്വാതി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുരുകൻ കാട്ടാക്കടയുടെ കവിത രേണുക, ആലപിച്ചത് സ്വാതി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകും.
1: വചനാമൃതം.
2: നിങ്ങൾ സ്വയം വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയൂ. നിങ്ങളുടെ ഉള്ളിൽ എല്ലാ ശക്തിയും അടങ്ങിയിരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ.

0: ചരിത്രപഥം ചരിത്രത്തിന്റെ വഴികളിലൂടെ
1: ഇന്ന് ജൂലൈ 2 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 2 വർഷത്തിലെ 183 ദിനമാണ്. ജൂലൈ 2 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1972 ഷിംല ഉടമ്പടി ഒപ്പുവച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഷിംല ഉടമ്പടിയിൽ ഒപ്പുവച്ചു. 1979 ഒരു സ്ത്രീയെ ആദരിക്കുന്ന ആദ്യത്തെ US നാണയം പുറത്തിറക്കി. 1698 തോമസ് സെവേരി ആദ്യത്തെ സ്റ്റീം എഞ്ചിന് പേറ്റന്റ് നേടി. 1890 US കോൺഗ്രസ് ഷെർമ ആന്റി ട്രസ്റ്റ് ആക്ട് പാസാക്കി. 1897 മാർക്കോണി ലണ്ടനിൽ റേഡിയോയ്ക്ക് പേറ്റന്റ് നേടി. 1966 ഫ്രാൻസ് പസഫിക്കിൽ മൊറോറോ അറ്റോളിൽ ആദ്യത്തെ ആണവായുധ പരീക്ഷണം നടത്തി. 2001 അംപിയോകോർ സ്വയമടങ്ങിയിരിക്കുന്ന കൃത്രിമഹൃദയം ആദ്യമായി ഇംപ്ലാന്റ് ചെയ്തു. 2013 ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയുടെ 4-ാമത്തെയും 5-ാമത്തെയും ഉപഗ്രഹങ്ങളായ കെർബറോസ്, സ്റ്റൈക്സ് എന്നിവയ്ക്ക് പേര് നൽകി. മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റും ചെറുകഥാകൃത്തും നോവലിസ്റ്റും കോളമെഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്ന OV വിജയൻ, മലയാളത്തിലെ എഴുത്തുകാരനും ഭാഷാപണ്ഡിതനുമായ MN കാരശ്ശേരി തുടങ്ങിയവരുടെ ജന്മദിനവും തിരുമുൽക്കാഴ്ച എന്ന ഗദ്യകവിതയിലൂടെ സാഹിത്യരംഗത്തേക്കു കടന്നുവന്ന എഴുത്തുകാരൻ പൊൻകുന്നം വർക്കി, മലയാള ചലച്ചിത്ര സംഗീത സംവിധായകനും കർണാടക സംഗീതജ്ഞനുമായിരുന്ന MG രാധാകൃഷ്ണൻ, അമേരിക്കയിലെ നോവലിസ്റ്റ് ത്രയം എന്നറിയപ്പെടുന്ന മൂവരിലെ ഒരാളായ ഏണസ്റ്റ് ഹെമിംഗ്വേ, കേരളത്തിലെ പ്രശസ്തനായ ബാലസാഹിത്യകാരൻ മാലി എന്നറിയപ്പെടുന്ന വി മാധവൻ നായർ, ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളുടെ അവസാനത്തെ സ്വതന്ത്ര നവാബായിരുന്ന സിറാജുദ്ദൌള തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 2
0: ചരിത്രപഥം ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.

0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. വരുമാനത്തിൽ ഉൾപ്പെടെ സംസ്ഥാന താൽപ്പര്യം പരിശോധിച്ചും സംരക്ഷിച്ചും മാത്രമേ വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിന് അംഗീകാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാർ അനുമതിയില്ലാതെ തുറമുഖ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാനാവില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി. 49% ഓഹരി MSEക്ക് കൈമാറാനുള്ള തീരുമാനം അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഔദ്യോഗികമായി ഇന്നലെയാണ് സർക്കാരിനെ അറിയിച്ചത്. ഓഹരി വിൽപ്പനയിലൂടെ MSE കമ്പനിക്ക് കുത്തക അവകാശമുണ്ടാകുമെന്നും കേരളത്തിന്റെ വാണിജ്യ താൽപര്യത്തിനും തുറമുഖ വികസനത്തിനും അത് ആപൽക്കരമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് പിന്നീട് തീരുമാനിക്കും എന്ന വ്യവസ്ഥയോടെ ധനകാര്യ ബിൽ ഇന്നലെ നിയമസഭ പാസാക്കി. കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്ത ശേഷം തുടർന്ന് വേണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ നികുതി വകുപ്പ് നടപടികളെടുക്കൂ. വീര്യമുള്ള മദ്യം കുറച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് പോകണമെന്നാണ് ലോകാരോഗ്യ സംഘടനാ റിപ്പോർട്ട്. ഇതനുസരിച്ചാണ് കർണാടക സർക്കാർ നികുതി ഘടന പുനഃക്രമീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് യൂണിഫോമിട്ട് മതപരമായ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിന് വിലക്കുമായി സംസ്ഥാന പോലീസ് മേധാവി. നിയമപരിപാലനത്തിനല്ലാതെ ആരാധനാലയങ്ങളിലെ ചടങ്ങുകൾ, ഉദ്ഘാടനങ്ങൾ, ഉത്സവാഘോഷങ്ങൾ എന്നിവയിൽ പങ്കെടുക്കുമ്പോൾ യൂണിഫോം വേണ്ടെന്നാണ് റിവാർഡ ചന്ദ്രശേഖരന്റെ സർക്കുലർ. 1971 1995 എംപ്ലോയീസ് പെൻഷൻ സ്കീം EPS ഒഴിവാക്കി EPS 2026 നിലവിൽ വന്നു. സുപ്രീംകോടതി അനുവദിച്ച ഉയർന്ന പെൻഷനെ പുതിയ സ്കീം ബാധിക്കില്ല. പെൻഷൻ കണക്കാക്കുന്ന ഫോർമുലയിലും മാറ്റമില്ല. സെൻസസ് ഡ്യൂട്ടിയുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെല്ലാം അവധി ഉറപ്പാക്കി സർക്കാർ. ഈ മാസം 1 മുതൽ 30 വരെയാണ് ഡ്യൂട്ടി. ഇത് പൂർത്തിയാക്കാൻ മാസത്തിൽ 10 ദിവസം പൂർണ്ണമായോ 20 ദിവസം പകുതി സമയമോ അവധിയെടുക്കാമെന്നാണ് പൊതുഭരണവകുപ്പിന്റെ ഉത്തരവ്. കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ സ്കൂൾ സമയത്തിന് ശേഷം സെൻസസ് നടത്താനായിരുന്നു ആദ്യം വാക്കാലുള്ള നിർദ്ദേശം. പിറന്നാൾ ദിനത്തിൽ പുതുവസ്ത്രവും വിരുന്നൊരുക്കാനുള്ള സാധനങ്ങളും വാങ്ങാനായി സ്കൂട്ടറിൽ പോകവേ യുവാവും അച്ഛനും സ്വകാര്യ ബസ്സിടിച്ചു മരിച്ചു. മട്ടന്നൂർ കോളാരി ഇല്ലത്തുവളപ്പിൽ ഹൌസിൽ EV വൈഷ്ണവ്, അച്ഛൻ P വിനോദ് എന്നിവരാണ് മരിച്ചത്. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ഉളിയിൽ കൂരമുക്കിൽ ഇന്നലെ രാവിലെയാണ് അപകടമുണ്ടായത്. ഈ വർഷം 7 തവണയായി 1544 രൂപ കൂട്ടിയ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് ഒടുവിൽ വില കുറച്ചു. 19 കിലോഗ്രാം സിലിണ്ടറിന് 180 രൂപയാണ് കുറച്ചത്. കിലിയൻ എംബാപ്പയും ഹാരി കെയ്നും ഇരട്ട ഗോളോടെ നിറഞ്ഞാടിയപ്പോൾ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ. ഫ്രാൻസ് പരാഗ്വേയുമായും ഇംഗ്ലണ്ട് മെക്സിക്കോയുമായും ഏറ്റുമുട്ടും. 1.5 മാസമായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പിലേക്ക്. INA പ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും കോഴിക്കോട് റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷൻ വിപിൻ ലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനമായത്. നികുതി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ജില്ലയിലെ 40 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് RTOയിൽ G-ഫോം സമർപ്പിച്ചു. ഈ മാസം 30 നികുതി കാലാവധി തീർന്നതോടെയാണ് ബസ്സുടമകൾ സർവീസ് അവസാനിപ്പിച്ചത്. KSRTCയുടെ സ്ത്രീകൾക്കായുള്ള പ്രിയദർശിനി സൗജന്യ യാത്രയും ഡീസൽ വിലവർദ്ധനയുമാണ് സ്വകാര്യ ബസ്സുകളെ പ്രതിസന്ധിയിലാക്കിയതെന്ന് ഉടമകൾ പറയുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ പുലർച്ചെ 4 ഫ്ലൈ അദീൻ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തിയത്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ആരോഗ്യ കായിക മേഖലയിലെ വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം ഇവയാണ് പഠന വിഷയങ്ങൾ. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളക്കേസിൽ പരിശോധന വ്യാപിപ്പിച്ച് പോലീസ്. ഇന്നലെ വിവിധയിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 100,000 രൂപയുടെ പണവും സ്വർണവും വെള്ളിയും വിദേശ കറൻസികളും പിടിച്ചെടുത്തു. സംഭാവന കൊള്ളയിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്റായിയെയും ട്രസ്റ്റി അനിൽ മിശ്രയെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. രാഷ്ട്രപതി നിയമസഭയുടെ അഭിപ്രായം തേടി അയച്ച ബില്ലാണ് പാസാക്കിയത്. മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയായിരുന്നു. വി ബി ജി റാംജി പദ്ധതിക്കെതിരെ എതിർപ്പുമായി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കൊപ്പം ബി ജെ പി ഭരിക്കുന്ന ബീഹാറും മധ്യപ്രദേശും. മൊത്തം ചെലവിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന നിബന്ധനയോടാണ് പ്രധാന വിയോജിപ്പ്. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുണ്ട്. ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ ആശയവിനിമയം നടത്താൻ വാട്സപ്പ് തയ്യാറാക്കിയ പുതിയ യൂസർ നെയിം സംവിധാനത്തിൽ മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വിഷയത്തിലെ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഫീച്ചർ ഇന്ത്യയിൽ നിർത്തിവെക്കണമെന്നും 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു. സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദകരിൽ നിന്ന് വർഷംതോറും ഈടാക്കുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കുറയ്ക്കാൻ കെ എസ് ഇ ബി തീരുമാനിച്ചു. ഇതിനകം ഡിപ്പോസിറ്റ് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചവരുടെ തുക തിരുത്തും. പ്രതിമാസ ശരാശരി ബിൽ തുകയുടെ 2 ഇരട്ടി മാത്രം ഈടാക്കുന്നതിനു പകരം മൊത്തം ഉപഭോഗം കണക്കാക്കി വൻ തുകയാണ് ഈടാക്കിയിരുന്നത്. പശ്ചിമേഷ്യ യുദ്ധത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുകയെന്ന ലക്ഷ്യവുമായി അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ ഖത്തറിൽ മധ്യസ്ഥർ മുഖേന ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട്. ചർച്ചയുമായി ബന്ധമുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ എഫ് പി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിന് ഇനി യു എസിന്റെ സഹായം ആവശ്യമില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. രാജ്യത്തിന്റെ ശക്തമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇനി വിദേശ സഹായങ്ങൾ ആവശ്യമില്ലെന്ന് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ച നെതന്യാഹു യു എസിൽ നിന്നുള്ള സഹായധനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായും ഇതിനുള്ള നടപടി ഈ വർഷത്തിൽ തന്നെ തുടങ്ങുമെന്നും അറിയിച്ചു. ജന്മാവകാശ പൗരത്വം നിയന്ത്രിക്കാനുള്ള തന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് സുപ്രീംകോടതി മരവിപ്പിച്ചതിൽ പ്രതിഷേധവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയെ സംബന്ധിച്ച് അങ്ങേയറ്റം മോശം തീരുമാനമാണ് കോടതി വിധിയെന്ന് ട്രംപ് പറഞ്ഞു. പായത്തെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജ് പദ്ധതി ലക്ഷ്യത്തിലേക്ക്. മുളയിലും ഈറ്റയിലും അടഞ്ഞ കൂട്ടകളും വട്ടികളും കരകൗശല വസ്തുക്കളും കരവിരുത്തിന്റെ നേർക്കാഴ്ചയാവുകയാണ്. തൊഴിൽ രഹിതരായ വനിതകൾക്ക് പരിശീലനം നൽകി പായം പഞ്ചായത്തിന്റെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്ന പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ആദ്യഘട്ട പരിശീലനം ഉർവരം 2026 സമാപന ചടങ്ങ് വേദിയിലാണ് ആർട്ട് ഗാലറി സ്ഥാപിച്ചത്. കായിക വാർത്തകൾ. ലോകകപ്പിലെ തോൽവിക്ക് പിന്നാലെ 2 പരിശീലകർക്ക് കൂടി സ്ഥാനം പോയി. നെതർലൻഡ്സ് പരിശീലകൻ റൊണാൾഡ് കുമാൻ, എക്വഡോറിന്റെ സെബാസ്റ്റ്യൻ ബെക്കാഡീസ് എന്നിവരാണ് പടിയിറങ്ങിയത്. നേരത്തെ 5 പരിശീലകർക്ക് ജോലി പോയിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 1st T20 ക്രിക്കറ്റ് മത്സരം കനത്ത മഴ മൂലം ഉപേക്ഷിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ഇന്നിംഗ്സ് പൂർത്തിയാക്കിയ ശേഷമാണ് മഴയെത്തിയത്. ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. മുൻ ഇന്ത്യൻ താരം ശ്രീശാന്തിന് ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിൻവലിച്ചു. കഴിഞ്ഞ വർഷം മെയ്യിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താത്തതിൽ ശ്രീശാന്ത് കെസിയെ വിമർശിച്ചിരുന്നു. ഇതാണ് വിലക്കിന് ഇടയാക്കിയിരുന്നത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് 2nd ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, 2nd ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174.
3: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
5: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
4: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
5: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
4: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
5: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
6: രതീകണിയാരത്തിന്റെ വരികൾക്ക് ഗിരീഷ് മുഴക്കുന്ന സംഗീതം പകർന്ന് സന്നിധാനന്ദൻ ആലപിച്ച ഗാനം മുരുകാവേലവ.

0: 9960. ഓർക്കുക, ഈ മാസം 10-നകം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.
1: രാമ രാമ രാമ നീലമേഘശ്യാമ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടി തല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടി തല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകേച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നിയമപരമായ ചലനാത്മകത ശക്തിപ്പെടുത്തുന്നതിലും ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലും ആഗോള സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ സെഷനിൽ ഇന്ത്യയുമായി മൊബിലിറ്റി സംബന്ധിച്ച് പ്രത്യേക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. 3 ദിവസത്തിനകം യൂസർനെയിം സവിശേഷതയെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ചെറിയ ചികിത്സാ പിഴവുകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് മേഖലയിലെ മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. താഴെത്തട്ടിൽ കൂടുതൽ സൈക്യാട്രിസ്റ്റുകളെയും ഫോറൻസിക് സർജൻമാരെയും നിയമിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഡോക്ടർമാർ നടത്തുന്ന സേവനം സമൂഹത്തിന് വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് IMA സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് മികച്ച സംഭാവന നൽകിയവരാണ് കേരളത്തിലെ ഡോക്ടർമാരെന്നും മന്ത്രി പറഞ്ഞു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. ഡിപ്പോകളുടെ അടിസ്ഥാന സൗകര്യം, ശുചിത്വം, സേവനങ്ങൾ, കാന്റീൻ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക, ജനകീയ പങ്കാളിത്തവും തദ്ദേശ സഹകരണവും ഉറപ്പുവരുത്തുക, സ്പോൺസർഷിപ്പ്, CSR, പൊതുജന സംഭാവനകൾ എന്നിവ വഴി അധിക വിഭവ സമാഹരണം നടത്തുക എന്നിവയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. GST 9 വർഷങ്ങൾ, പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൗകര്യം

0: ങ്ങൾ പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽ കുമാർ, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ പുലാത്ത്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. 6 മാസത്തിനകം കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻസ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയും. വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കണ്ണൂരും കാസർഗോഡും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന കോഴിക്കോട് ഇന്നും മഞ്ഞ ജാഗ്രത തുടരും. അതേസമയം എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. ഇപ്പോൾ സാന്താ ക്ലാരയിൽ അമേരിക്ക ബോസ്നിയ ഹെർസഗോവിനയെ നേരിടുകയാണ്. മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ അമേരിക്ക 1 ഗോൾ നേടി മുന്നിലാണ്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഡിആർ കോങ്കോയെ 1-2 ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിടത്തു നിന്ന് അവിസ്മരണീയമായി തിരിച്ചുവരവ്. വിജയമുറപ്പിച്ച സെനഗലിനെ പിന്തള്ളി ബെൽജിയം ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച ബെൽജിയം എക്സ്ട്രാ ടൈമിലെ പെനാൾട്ടി ഗോളാക്കി മാറ്റി ഒരർത്ഥത്തിൽ ജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. ഹബീബ് ദിയാരെ, ഇസ്മായിൽ എസാർ എന്നിവരുടെ ഗോളിൽ ബെൽജിയത്തിന് ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട സെനഗലിനെ ഞെട്ടിച്ച് റൊമാലോ ലുക്കാക്കുവും യൂറി ടിലെമാൻസും സെനഗലിന്റെ വലകുലുക്കി. നിശ്ചയ സമയത്ത് തുല്യത പാലിച്ചതോടെ എക്സ്ട്രാ ടൈമിലേക്ക് നടന്ന മത്സരത്തിന്റെ അവസാന നിമിഷം യൂറി ടിലെമാൻസിന്റെ പെനാൾട്ടിയിൽ ബെൽജിയം ഒരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി വിജയം കൈപ്പുരിലൊതുക്കി. ബെൽജിയത്തിലെ സമാന സാഹചര്യത്തിൽ നിന്നും വിസ്മയകരമായ മുന്നേറ്റം നടത്തിയാണ് ഇംഗ്ലണ്ടിന്റെയും പ്രീ ക്വാർട്ടർ പ്രവേശനം. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയിന്റെ ഡബിളിൽ കോങ്കെ 2-1 മറികടക്കുകയായിരുന്നു ഇംഗ്ലീഷ് പടാലെ. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കളിയുടെ 7-ാം മിനിറ്റിൽ തന്നെ ബ്രയാൻ സിബെങ്ക കോങ്കോയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടു. 75-86 മിനിറ്റുകളിലായിരുന്നു മത്സരത്തിന്റെ വിധി നിർണയിച്ച ഹാരി കെയിന്റെ വിജയ ഗോളുകൾ പിറന്നത്.
0: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്ററിലെ സ്റ്റീലിൽ നടന്ന ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെയും നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ലോകകപ്പിന്റെ ഭാഗമായി പല കാലങ്ങളിൽ ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ആർ രമേശ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യനായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോകെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗം ചർച്ച ചെയ്തു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. ശബരിമല സ്വർണമോഷണക്കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം നടത്തുന്നതിൽ നിന്നും UDF ഗവൺമെന്റ് പിന്നോട്ട് പോയ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച കൂടുതൽ ദുരൂഹമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് രാമനാട്ടുകര ഹൈലൈറ്റ് മാൾ മാങ്കാവ് ഭാഗങ്ങളിൽ മൊത്തവിൽപ്പന നടത്തിയ പ്രസൽ പ്രധാനാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർ നെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക ഋച ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം സ്വീയ സമകക്ഷയാ സാനേതാക്കായി ശൈത്യനയാ സഹ വാർഷിക ശിഖരസമ്മേളന സ്തരീയാം വാർത്താം കരിഷ്യതി. ശിഖരസമ്മേളനമിദം ഉഭാഭ്യാം പക്ഷാഭ്യാം ദ്വൈപാക്ഷിക സഹയോഗം സമീക്ഷിതും സുദൃഢീകർത്തും സഹൈവ പാരസ്പരിക ഹിതായ ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു വിചാരാണാം ആദാനപ്രദാനം കർത്തും അവസരം പ്രദാസ്യതി. ദ്വയോഃ പ്രധാനമന്ത്രിണോഃ മധ്യേ സംവാദാനന്തരം നൈകേഷാം സന്ധിപത്രാണാം ആദാനപ്രദാനം ഭവിഷ്യതി. ജാപാനസ്യ പ്രധാനമന്ത്രി ഭാരതസ്യ ത്രിദിവസീയ യാത്രയൈ ഹ്യഃ സായം നവദില്യാം സംപ്രാപ്ത. പ്രധാനമന്ത്രി താഗായിചി ഇത്യതസ്യാഃ ഇയം ഭാരതസ്യ പ്രഥമ ആധികാരിക യാത്ര വർത്തതേ. വിദേശമന്ത്രാലയേനോക്തം യത് ഇയം യാത്ര ഭാരത ജാപാനയോഃ മധ്യെ വിശേഷ രണനീതിക വൈശ്വിക സഹമതിം അഗ്രേ വർധന ദിശി മഹത്വപൂർണ വർത്തതേ. സാമാജിക സഞ്ചാര പട്ടലേ ഏകസ്മിൻ സന്ദേശെ ശ്രീ മോദിനാ ലിഖിതം യത് അസൌ ജാപാനസ്യ പ്രധാനമന്ത്രിണാ സഹ വ്യാപക ചർച്ചയാ ആശാം കരോതി യയാ ഭാരത ജാപാനയോഃ വിശേഷ രണനീതിക വൈശ്വിക സഹമതിം ഇതോപി ഗഹനം ഭവിഷ്യതി. ദില്ലിയാം വസന്തകുഞ്ച ക്ഷേത്രസ്യ നെൽസൺ മണ്ടേല മാർഗേണ സഹ ദ്വാരകാ ദ്രുതമാർഗം സംയോജയൻ ദില്ലീ നഗരെ അഷ്ടചത്വാരിംശദധികൈകശത എഇ രാഷ്ട്രീയ രാജമാർഗസ്യ കൃതേ ഷട് മാർഗീയ സുരംഗസ്യ നിർമ്മാണായ ഹ്യഃ പ്രശാസനേന അനുമതിഃ പ്രദത്ത. രാഷ്ട്രീയ രാജധാന്യാം വാർത്താഹരാൻ സംബോധയൻ സൂചനാ പ്രസാരണ മന്ത്രി അശ്വിനി വൈഷ്ണവ അവദത് യത് ഉത്തരപ്രദേശെ രാഷ്ട്രീയ രാജമാർഗസ്യ ചതുസ്ത്രിംശത് ഇത്യസ്യ സപ്തദശാംശോത്തര സപ്തദശാധികൈകശത കിലോമീറ്റർ മിതസ്യ സുദീർഘസ്യ കാനപുര കബരായി ഖണ്ഡസ്യ ചതുർമാർഗീയ അഭിഗമ നിയന്ത്രിത മാർഗസ്യ നിർമ്മാണമപി പ്രശാസനേന അനുമോദിതം അസ്തി. യത്ര സംരചനാഃ ഷഡ് മാർഗാണി യാവത് സുലഭതയാ വിസ്താരയിതും പരികൽപിതാഃ സന്തി.
4: पहला प्रोजेक्ट 6-लेन द्वारका टनल दिल्ली के लिए एक बहुत बड़ा वरदान साबित होगी. 8 किलोमीटर्स की ये टनल एक तरीके से कम्प्लीट ये एक नया कॉरिडोर बन जाएगा. ये रिज है, इस रिज को बिना डिस्टर्ब किए सारा काम करना है. इस रिज को, रिज हमारे दिल्ली की एक तरीके से लंग्स ऑफ दिल्ली है, इसलिए उसको बिल्कुल भी डिस्टर्ब किए बिना इसके नीचे से ही टनल लेके जाने का है. ये प्रपोजल है.
3: വികസിത ഭാരത് ജി രാംജി അധിനിയമസ്യ പഞ്ചവിംശത്യധിക ദ്വിസഹസ്രതമസ്യ അന്തർഗതം വർദ്ധിതാനി പാരിശ്രമിക മൂല്യാനി ഹ്യഃ ആരഭ്യ സമഗ്രദേശെ കാര്യാൻവിതാനി. ഗ്രാമീണ വികാസ മന്ത്രാലയേന പ്രസാരിതായാഃ അധിസൂചനായാഃ അനുസാരം സർവേഷു രാജ്യേഷു കേന്ദ്രശാസിത പ്രദേശേഷു ച പാരിശ്രമിക അനുപാതേഷു ശ്ലാഘനീയ വൃദ്ധിഃ കൃതാ. മന്ത്രാലയേന പ്രോക്തം യത് പ്രഥമവാരം പ്രതിദിനം 300 രൂപ്യകാണാം കശ്ചന പാരിശ്രമികാനുപാതഃ നിർധാരിതഃ. അനേന സുനിശ്ചിതം ഭവിഷ്യതി യത് ദേശസ്യ കസ്മിന്നപി ഭാഗി അധിസൂചിതഃ ന്യൂനതമ പാരിശ്രമികഃ അസ്മാത് സ്തരാത് അല്പം ന ഭവേത്. ഗ്രാമീണ വികാസ മന്ത്രാലയേന പ്രതിപാദിതം യത് അയം അധിനിയമഃ പ്രത്യേകം വിത്തീയ വർഷെ പഞ്ചവിംശത്യുത്തരൈകശത ദിനാനാം സവേതന വൃത്തേഃ പ്രതിഭൂതിം പ്രദായ ഗ്രാമീണ ഭാരതസ്യ സശക്തീകരണം വിധാസ്യതി. दिल्ल्याः मुख्य निर्वाचनाधिकारिणः कार्यालयेन संसूचितं यत् ह्यः पर्यन्तं राष्ट्रिय राजधान्यां 32,000+ गणना प्रपत्राणाम् अंकीकरणं सम्पूर्णम्. दिल्ल्यां मतदातृसूच्याः विशेष गहन संशोधनस्य भागरूपेण प्रायः 99,000+ प्रपत्राणि वितरितानि. सम्प्रति दिल्ल्यां नैर्वाचनिक गणना प्रपत्राणां प्रतिगृहं वितरणं प्रचलति. विश्वस्य प्रमुखा कंदुक क्रीडा प्रतियोगिता ड्यूरंट कप इत्यस्य पञ्चत्रिंशदधिकैकशततमं संस्करणं मासस्यास्य पञ्चविंशति दिनांकात् कोलकातायाम् आरप्स्यते इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. 2026-27 വർഷം ക്ലാസ് 1 മുതൽ 10 വരെയുള്ള പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ഇ ഗ്രാൻഡ്സ് സൈറ്റ് മുഖേന സമർപ്പിക്കുന്നതിന് പോർട്ടൽ ആരംഭിച്ചു. വിദ്യാർത്ഥികൾ OTR വെരിഫിക്കേഷൻ നടത്തുകയും ബാങ്ക് അക്കൌണ്ട് ആധാർ സീഡിംഗ് നടത്തുകയും ചെയ്ത ശേഷം സ്ഥാപന മേധാവികൾ മുഖേന അപേക്ഷകൾ പട്ടികവർഗ വികസന വകുപ്പിലേക്ക് ഇ ഗ്രാൻഡ്സ് സൈറ്റ് മുഖേന ഫോർവേഡ് ചെയ്യണം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 31. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോളേജിൽ കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത BSc ഹോട്ടൽ മാനേജ്മെന്റ് ആന്റ് കാറ്ററിംഗ് സയൻസ് കോഴ്സിൽ സീറ്റ് ഒഴിവുണ്ട്. ഫോൺ നമ്പർ 9567463159. പ്ലസ് ടു വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഹോട്ടൽ മാനേജ്മെന്റ് 3-4 വർഷ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്ക് മൂന്നാർ കാറ്ററിംഗ് കോളേജിന്റെ മൂന്നാറിലെ ഇന്റർനാഷണൽ ക്യാമ്പസിൽ വിവിധ കോഴ്സുകൾക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ്. വിവരങ്ങൾക്ക് 9447776667 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വെബ്സൈറ്റ് www.moonarcateringcollege.edu.in. ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആന്റ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സിലേക്ക് LBS സെന്റർ നടത്തുന്ന പ്രവേശന പരീക്ഷ കേരള ഹോട്ടൽ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈ മാസം 19 നടക്കും. വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് BTech ലാറ്ററൽ എൻട്രി റെഗുലർ ആന്റ് വർക്കിംഗ് പ്രൊഫഷണൽസ് കോഴ്സിന്റെ പ്രവേശന പരീക്ഷയുടെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4 സർക്കാർ ലോ കോളേജുകളിലെയും സർക്കാരുമായി സീറ്റ് പങ്കിടുന്ന സ്വകാര്യ ലോ കോളേജുകളിലെയും LLM കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ്. പ്രവേശന പരീക്ഷ ഈ മാസം 26 തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് കേന്ദ്രങ്ങളിൽ വെച്ച് ഓൺലൈനായി നടക്കും. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഈ മാസം 10 വൈകിട്ട് 5 മണിവരെ അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ ITI കളിലേക്ക് July 6 അപേക്ഷിക്കാം. ഈ മാസം 9 തൊട്ടടുത്തുള്ള സർക്കാർ ITI കോളേജിൽ അപേക്ഷ വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്കും ITAdmission.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. കേരളത്തിലെ സർക്കാർ ഫാർമസി കോളേജുകളിലേക്കും സ്വാശ്രയ ഫാർമസി കോളേജുകളിലെ സർക്കാർ മെറിറ്റ് സീറ്റുകളിലേക്കും അപേക്ഷിക്കാം. സർവീസ് വിഭാഗക്കാർക്കും അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2024-25-26 പരീക്ഷയിൽ യോഗ്യത നേടിയിരിക്കണം. അപേക്ഷ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഈ മാസം 8 രാത്രി 11:59 വരെ സമർപ്പിക്കാം. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: ജനസമക്ഷം.
3: ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 9:00 നടക്കും. ബാംഗ്ലൂരുവിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BEML ലിമിറ്റഡിൽ ഓപ്പറേറ്റർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷിക്കാം. വിവിധ ട്രേഡുകളിലായി 362 ഒഴിവുണ്ട്. കരാർ നിയമനമാണ്. പരമാവധി 4 കരാർ. ബന്ധപ്പെട്ട ട്രേഡിൽ കുറഞ്ഞത് 60% മാർക്കോടെ നേടിയ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിംഗിൽ നിന്ന് നേടിയ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 10. വിവരങ്ങൾക്ക് BEML India.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിവിധ വകുപ്പുകളിലായി 450 ഒഴിവുണ്ട്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.upsconline.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17. നീലേശ്വരം ക്യാമ്പസിലെ വനിതാ ഹോസ്റ്റലിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ മെട്രാൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം 9:50 നടക്കും. ഫോൺ നമ്പർ 9526960014. കോട്ടയം മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സീനിയർ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 9:00. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂഷൻ എടുക്കുന്നതിന് ട്യൂട്ടർമാരെ നിയമിക്കും. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതം, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്കും UP വിഭാഗത്തിൽ ഓരോ ക്ലാസിനും ഓരോ ട്യൂട്ടർമാരെയുമാണ് നിയമിക്കുന്നത്. അഭിമുഖം ഈ മാസം 10:00 നഗരസഭാ ഹാളിൽ നടക്കും. ഫോൺ നമ്പർ 9446761940. കടവത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജി എഫ് സി ജൂനിയർ ഇംഗ്ലീഷ് ജൂനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 6 രാവിലെ നടക്കും. ഫോൺ നമ്പർ 8075142785. പിണറായി എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ് ജൂനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 6 ഉച്ചയ്ക്ക് 2 നടക്കും. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈഡ് സയൻസ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ മാത്തമാറ്റിക്സ് വിഷയത്തിൽ അധ്യാപക നിയമനം നടത്തുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 7907417896. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം
3: കേൾക്കാം. നാട്ടുവിശേഷം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് 1 റെസിഡൻഷ്യൽ മെഡിക്കൽ IIT NIT എൻട്രൻസ് പരിശീലനം നൽകുന്നു. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോം ഈ മാസം 15 മുൻപ് ജില്ലാ ഫിഷറീസ് ഓഫീസിൽ ലഭ്യമാകണം. ഫോൺ നമ്പർ 0497273101. കോർപ്പറേഷൻ CDSന്റെ മാസ വിപണനമേള ഇന്നലെ ആരംഭിച്ചു. ഈ മാസം 4 കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കും. കേരള ഗ്രാമീണ ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് യൂണിയന്റെ 10th സംസ്ഥാന സമ്മേളനം ഈ മാസം 5 കോഴിക്കോട്ട് ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. കാപ്പാട്ടുകാവ് ക്ഷേത്രം പ്രതിഷ്ഠാദിനോത്സവം നാളെ നടക്കും. പയ്യാവൂർ കോയിപ്ര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ശ്രീകോവിലിന്റെ ഷഡാധാര പ്രതിഷ്ഠാകർമ്മം ഇന്ന് രാവിലെ 9:30 നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
5: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
4: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
5: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
4: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
5: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
4: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
1: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്നേഹസ്വാഗതം. ജയ് ജവാനിൽ നിന്ന് 23 വർഷക്കാലം ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച മട്ടന്നൂരുകാരനായ ശ്രീ എ വി സനാതനൻ തന്റെ അനുഭവങ്ങൾ റേഡിയോ മലബാറിലൂടെ പങ്കുവയ്ക്കുന്നു. നമസ്കാരം.
1: നമസ്കാരം. എൻ്റെ പേര് എ വി സനാതനൻ. ഞാൻ 1967 ജൂലൈ മാസം പട്ടാളത്തിൽ ചേർന്നു. പല കാരണങ്ങളാലും, കുടുംബസ്ഥിതി കാരണവും, ആ കാലത്ത് ജോലി നാട്ടിൽ വളരെ വിഷമമായതുകൊണ്ട് പട്ടാളത്തിൽ ചേരുവാൻ അന്ന് സാധിച്ചു. അങ്ങനെ 67 മുതൽ 1990 മാർച്ച് 31 ഞാൻ പിന്നെ റിട്ടയർമെൻ്റായിട്ട് വന്നത്. അതിനുള്ളിലെ പല സംഗതികളും എന്ന് പറഞ്ഞാൽ, കൂടുതലും ഉത്തരേന്ത്യയിൽ തന്നെയായിരുന്നു എൻ്റെ സർവീസ്. ദക്ഷിണേന്ത്യ കണ്ടിട്ടില്ല, ലീവ് കിട്ടുകയില്ല. വർഷത്തിൽ 2 ലീവ് മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ക്യാഷ്വൽ ലീവൊക്കെ കിട്ടുമെങ്കിലും നമുക്ക് വന്നു പോകാനുള്ള ആ സമയം മാത്രമേ ക്യാഷ്വൽ ലീവിന് കിട്ടുകയുള്ളൂ. കാരണം ഒരുപാട് ദിവസം വേണം, ഒരാഴ്ചയിലധികം യാത്ര തന്നെ വേണം. അതും ചിലപ്പോൾ ട്രെയിനിൽ വരുന്നതിന് മുമ്പേ 2 പട്ടാള ട്രക്കിലൊക്കെ വരേണ്ടി വരും. അത്രയും പിന്നെ ബോർഡർ ഏരിയയിലൊക്കെ ആയിരുന്നു സർവീസ്. എല്ലാ ബോർഡർ ഏരിയയും ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. കാശ്മീർ മുതൽ ഹിമാചൽ പ്രദേശ്, സിക്കിം, അങ്ങനെ അഗർത്തല എന്ന് പറയുന്ന ത്രിപുര, മിസോറാം, ഇങ്ങനെ എല്ലാ ഉത്തരേന്ത്യൻ ബോർഡർ ഏരിയയിലാണ് കൂടുതൽ സർവീസ് ഉണ്ടായത്. ദക്ഷിണേന്ത്യൻ സർവീസ് നമുക്ക് തീരെ കിട്ടിയില്ല. എൻ്റെ പിന്നെ റെജിമെൻ്റ് അങ്ങനെയായിരുന്നു, ആ ഭാഗത്ത് സർവീസ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ അതിനിടയിൽ യുദ്ധമുണ്ടായി. 71 യുദ്ധത്തിലും പങ്കെടുത്തു. 71 ഒക്ടോബർ 12 ഞങ്ങൾ ബേസ് ക്യാമ്പിൽ നിന്ന് യുദ്ധമുഖത്തേക്ക് യാത്ര തിരിച്ചത്. അവിടെ നിന്ന് ഡിസംബർ 3 71 യുദ്ധം തുടങ്ങിയത്, പാകിസ്ഥാനുമായിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ ബംഗ്ലാദേശ് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പാകിസ്ഥാനുമായിട്ടും യുദ്ധം പൊട്ടിപ്പുറം, രണ്ട് സൈഡിൽ നിന്നുള്ള യുദ്ധമായിരുന്നു. അങ്ങനെ 71 യുദ്ധം ഡിസംബർ 3 മുതൽ ഡിസംബർ 18 അന്ന് 8 അത് യുദ്ധം അവസാനിപ്പിച്ചത്. പക്ഷേ അതുവരെയുള്ള യാത്രകൾ ഇതിലെ കൂടി ഒന്ന് പറഞ്ഞാൽ തീരൂല. അങ്ങനെയുള്ള പല അനുഭവങ്ങളായിരുന്നു. പൊതുവെ ഒരു സംസാരമുണ്ട് നാട്ടിൽ, പട്ടാളക്കാർ വെറുതെ ബണ്ടിലടിച്ചു വിടുമെന്നും പറഞ്ഞിട്ട്. പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എത്ര ചെയ്തോ, നമ്മൾ റെജിമെൻ്റുമായിട്ട് എന്തൊക്കെ ചെയ്തോ, അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതിൽ വളരെ കഷ്ടങ്ങളുണ്ടാവും, ചിലപ്പോൾ സന്തോഷങ്ങളുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി വിവരിച്ചിട്ട് ആവശ്യമില്ല. പറയും അയാൾ അങ്ങനെ അവിടുന്ന് പലതും ചെയ്തതെന്ന് പറയും. പക്ഷേ ഇവിടെ നമുക്കെന്തറിയാം, കേരളത്തിലെ ജനങ്ങൾക്ക് പട്ടാളക്കാരോടുള്ള ആ ഒരു സ്നേഹ ബഹുമാനം എന്ന് പറഞ്ഞത് അനുഭവത്തിലേ അറിയുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു ജവാൻ മരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പണ്ടൊന്ന് ബോഡി വരെ നാട്ടിലെത്താറില്ല. കാരണം ചില ബോഡികളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള അനുഭവങ്ങളും നമുക്ക് സർവീസിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നാട്ടിൽ വന്നാൽ പെട്ടെന്നുള്ളൊരു സ്വീകരണവും മാലയിടലും എല്ലാ നേതാക്കന്മാരും പല ആൾക്കാരും വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അതിനോട് തീർന്നു. ഒരു സല്യൂട്ടും കുറച്ച് ഒരു പ്രഭാഷണവും കഴിഞ്ഞിട്ട് എല്ലാവരും പോവും. പിന്നെ ആ കുടുംബത്തിനെ നോക്കാൻ ആരും ഉണ്ടാവുന്നില്ല. അതിന് ഇന്നും നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പട്ടാളത്തിൽ വന്നാൽ ചില വിമുക്തഭട സംഘടനകളുണ്ട്. ആ സംഘടനയുടെ അടുപ്പുള്ളവർക്കും അതിനകത്ത് മെമ്പർമാരായിട്ടുള്ളവർക്കും അവരെ കുടുംബത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ പെൻഷൻ വന്നതിന് ശേഷവും നാട്ടിൽ നോക്കുമ്പോൾ പട്ടാളക്കാർക്ക് ഒരു വിലയില്ല. ഒരു ജോലി കിട്ടണമെങ്കിൽ, എല്ലാവർക്കും അറിയാം, ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയുകയാണ്, ഒന്നിക്കലോ രാഷ്ട്രീയം വേണം, അല്ലെങ്കിൽ നല്ലോണം കാശ് വേണം. ഇതൊന്നുമില്ലാത്ത ഒരു പട്ടാളക്കാരൻ എന്ത് ചെയ്യും? രണ്ടാമതും ഞാൻ DSC എന്ന് പറയുന്ന പട്ടാളത്തിലേക്ക് പോയി, കണ്ണൂരിലെ DSC, അതിൽ ചേർന്നു. അതിലും 14 സർവീസ് ചെയ്തു. ആദ്യം 23 ചെയ്തു, പിന്നെ 14 ഇതിലും സർവീസ് ചെയ്തു. പെൻഷനൊന്നും ഇല്ലെങ്കിലും 14 വീണ്ടും ഡിഫൻസിൻ്റെ ശമ്പളത്തിൽ തന്നെ ജീവിക്കാൻ പറ്റി. അപ്പോൾ ആദ്യം ദക്ഷിണേന്ത്യ കാണാത്തവൻ ഞാൻ മാക്സിമം ദക്ഷിണേന്ത്യയിൽ തന്നെ അന്തമാൻ മുതൽ ഗുജറാത്തും ഒറീസയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറേ കണ്ടു. അതിൽ DSCയിലാണെങ്കിൽ അതിലും ഒരുപാട് അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്, ദുരനുഭവങ്ങൾ. ഒറീസയിലുണ്ടായിരുന്ന സൂപ്പർ സൈക്ലോൺ ഉണ്ടായിരുന്നു, 10,000 ആൾക്കാർ മരിച്ചതാണ്. അവിടെയും ഞങ്ങൾ DSC ആണെങ്കിലും ഡിഫൻസിൻ്റെ ഇതിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തു. അതും കഴിഞ്ഞിട്ട് അവിടുന്ന് പോയത് ഭുജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 2000 ഭൂകമ്പം, എല്ലാവർക്കും അറിയാം എന്തൊക്കെ സംഭവിച്ചു എന്ന്. പക്ഷേ ഇവിടെ പലതും സംഭവിക്കുന്നുണ്ടെങ്കിലും ആ ഭൂകമ്പത്തിൻ്റെ നടുവിൽ ജീവിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് അവിടുത്തെ വേദനാജനകമായ കാര്യങ്ങൾ പറഞ്ഞാൽ തീരൂല. അവിടെയും 10,000 ഒന്നും അല്ല, കണക്കൊന്നും ഇല്ല, അത്രക്കും ആൾക്കാർ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടുന്ന് വരുന്നത് വരെയും അവിടുത്തെ ബോഡിയോ ഒന്നും അറിയില്ല, എല്ലാം എഴുതി തള്ളുന്ന പരിപാടിയാ. അത്രക്കും ആൾക്കാർ മരിച്ചിരുന്നു. അവിടെയും ഞങ്ങൾ DSE എയർഫോഴ്സിന്റെ കൂടെ ചേർന്നിട്ട് ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ പട്ടാളക്കാർ എവിടെ ഉണ്ടായാലും രക്ഷാപ്രവർത്തനത്തിനായാലും നാട്ടിലെ നല്ല കാര്യങ്ങൾക്കായാലും ശരി ഏത് സമയത്തും ഉണ്ടാവുന്നു. ഇപ്പോൾ പെൻഷനാണെങ്കിലും നമ്മുടെ സംഘടന മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ഏതൊരു പ്രവർത്തനങ്ങൾക്കും എല്ലാവർക്കും അറിയാം, ശുചീകരണ പ്രവർത്തനങ്ങൾക്കായാലും ശരി മറ്റുള്ള ഇതിനായാലും ശരി ഞങ്ങളുടെ സംഘടന അതിനും സജീവമായിട്ട് ഉണ്ടാവാറുണ്ട്.
0: ഈ ഒരു സർവീസിലേക്ക് എത്രാമത്തെ വയസ്സിലായിരുന്നു ആദ്യമായിട്ട് കടന്നു വരുന്നത്?
2: 18
0: എവിടെയായിരുന്നു ആദ്യത്തെ ഒരു പോസ്റ്റിംഗ് എന്ന് പറയുന്നത്?
2: ആദ്യം ട്രെയിനിങ് ചെയ്തത് ഹൈദരാബാദിലായിരുന്നു. ഹൈദരാബാദിൽ നിന്ന് ഏകദേശം 2 ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ 1.5 67 ചേർന്നു. 68 നവംബറിലാണ് അവിടുന്ന് ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടുന്നത്. അത് ശ്രീനഗറിനും കുറേ ദൂരെയായിട്ടുള്ള ഇന്നിപ്പോൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ബാരാമുള്ള എന്ന് പറയുന്ന അതിനടുത്തുള്ളൊരു സ്ഥലത്ത് പട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നത്. അവിടെയാണ് 2-3 സർവീസ് ചെയ്തത്. അത് എപ്പോഴും മഞ്ഞ് വീഴുമ്പോൾ മഞ്ഞായി, അത് കഴിഞ്ഞാൽ തണുപ്പ് ചൂടായി, എല്ലാ കാലാവസ്ഥകളും ഉണ്ട് അവിടെ. മഞ്ഞിൽ നടക്കാൻ പറ്റില്ല, അത്രക്കും വിഷമുള്ള കാലമായിരുന്നു.
0: ഇത്രയും സർവീസിനിടയ്ക്ക് നമുക്ക് ലീവ് കിട്ടുന്ന കാര്യം പറഞ്ഞല്ലോ, കൂടുതലും ലീവ് കിട്ടൽ വളരെ അപൂർവമായിട്ടാണ്. അന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു. ഇപ്പം ഒരുപാട് നമ്മുടെ ടെക്നോളജികൾ വളർന്നു, ഇപ്പം നേരിട്ട് കാണാൻ, വീഡിയോ കോൾ ചെയ്യാം, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്കൊരു ലെറ്റർ എഴുതിയിട്ട് ആ ഒരു ലെറ്റർ കിട്ടുമ്പോൾ തന്നെ ഏകദേശം 1 മേലെയൊക്കെ,
1: 1 എന്ന് മാത്രമല്ല ചിലപ്പോൾ അതിലും കൂടുതൽ വരും. കാരണം ലെറ്റർ അവിടെ എത്തുന്ന പിന്നെ ഇവിടുന്ന് ഡൽഹി വരെ ചെല്ലപ്പോയി. ഡൽഹിയിൽ നിന്നാണ് 2 APO, ഒരു 56 APO പിന്നെ ഒരു 99 APO. 56 APO ഇതിൻ്റെ കേന്ദ്രം ഡൽഹിയിലും 99 APO കൽക്കട്ടയിലുമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മൾ അഡ്രസ്സ് അനുസരിച്ചിട്ട് അവിടെ പോയി ആ 2 APOയിലെത്തിയാൽ പിന്നെ അവിടെ അറിയാം നമ്മൾ ഓരോ യൂണിറ്റും എവിടെയാണെന്ന്. അങ്ങനെ ആ ഭാഗത്തേക്ക് അവർ പിന്നെ വിമാനം പോകുന്ന സ്ഥലത്തേക്ക് അയക്കും, അല്ലെങ്കിൽ ട്രെയിനിൽ, അങ്ങനെ ഏത് വിധത്തിലും എത്തും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും അവിടുന്ന് പിന്നെ എല്ലാ യൂണിറ്റിലേക്ക് ഇവിടുത്തെമാരി കിട്ടൂല. ഓരോ റെജിമെൻറ്റിൽ നിന്നും ആൾക്കാർ DR ഡിസ്പാച്ചർ റൈഡർ അവിടെ പോയി കളക്ട് ചെയ്ത് അതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1 പിടിക്കും. ചുരുക്കം ഒന്നുകൂടി പറയാം, എനിക്ക് എൻ്റെ മകനെ പ്രസവിച്ചിട്ട് ആ ടെലിഗ്രാമിനൊക്കെ കിട്ടുമ്പോൾ 10 കഴിഞ്ഞിരുന്നു.

പ്രിയ ശ്രോതാക്കളെ, 23 വർഷക്കാലം ഇന്ത്യൻ സേനയിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച മട്ടന്നൂരുകാരനായ ശ്രീ എ വി സനാതനന്റെ അനുഭവങ്ങളാണ് ജയ് ജവാനിലൂടെ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃ നാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: दूसरा प्रोजेक्ट है बुंदेलखंड क्षेत्र को जोड़ने वाला है उत्तर प्रदेश में. कानपुर से भोपाल का सेक्शन है बीच में. आज जो अप्रूव हुआ है कानपुर से भोपाल की तरफ जो नेचुरल ट्रैफिक का फ्लो है उस सबको ये कैटर करेगा. एक्सेस कंट्रोल रहेगा कंप्लीट, एक्सप्रेसवे की तरह का है. 2.5 इयर्स में कंस्ट्रक्शन करेंगे इसको. कानपुर, हमीरपुर, महोबा 3 जिले इमीडिएटली इससे कवर होंगे.
0: ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗമായി ബന്ധിപ്പിക്കുന്ന NH-148AE-ക്കായി 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്നലെ അംഗീകാരം നൽകി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. യുഎസ്എ ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. യുഎസ്എ 1 നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 7 നഷ്ടത്തിൽ 189 നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതി നിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, 14 ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ഉയർന്നതായും 11,000 ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. ഏകദേശം 10,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. 7 പിന്നിട്ടിട്ടും രാജ്യത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യ എന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. വായനാ വസന്തത്തിൽ ഇപ്പോൾ കേൾക്കാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനപ്പൂട എന്ന കഥ. അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം തരം വിദ്യാർത്ഥിനി ധനലക്ഷ്മി.
1: കൊലകൊമ്പനായ ഒരാന. ആ കൊമ്പനാനയുടെ വാലിലെ രോമമാകുന്നു വേണ്ടത്. എന്റെ സ്വന്തം ആവശ്യമല്ല, രാധാമണിക്ക് വേണ്ടിയാണ്. പുസ്തകത്തിൽ വയ്ക്കാൻ അവൾ എനിക്ക് മയിൽപ്പീലി തന്നിട്ടുണ്ട്. ആനക്കാരും ഞാനും വലിയ കൂട്ടുകെട്ടിലാണ്. നല്ല തളിരി വെറ്റില, പഴുക്കടയ്ക്ക, പുകയില എല്ലാം വീട്ടിൽ നിന്ന് മറ്റാരും കാണാതെ കൊണ്ടുപോയി ആനക്കാർക്ക് കൊടുക്കും. നിഷ്പ്രയാസം എനിക്ക് ആനവാൽ കിട്ടും. ആനക്കാരെല്ലാം എൻ്റെ ഇഷ്ടക്കാരാണല്ലോ. ഞാൻ ആനക്കാരോട് ചോദിച്ചു, ഒരു ആനവാൽ വേണം. ആനക്കാർ പരിഹസിക്കുന്ന മട്ടിൽ പറഞ്ഞു, ആനയ്ക്ക് ഒരേ ഒരു വാലല്ലേ ഉള്ളൂ, അത് മുറിച്ചു തന്നാൽ ആന എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, എനിക്ക് മുഴുവനും വേണ്ട, ഒരു പൂട മതി, ആനപ്പൂട. ആനപ്പൂടയോ? ആനക്കാർ ചിരിച്ചു. ഇതെന്താ, വല്ല കോഴിയോ മറ്റോ ആണോ? ആനക്കാർ തന്നില്ല. ഞാൻ ചോദിച്ചത് വെറും ഒരാനപ്പൂടയാണ്. തന്നില്ല. ആട്ടെ, ഞാൻ കാണിച്ചു തരാം. ഒരാനപ്പൂട ഞാൻ കട്ടെടുക്കും. രാവും പകലും ചിന്തയാണ്. ജീവനുള്ള ഒരു കൊലകൊമ്പന്റെ വാലിലെ രോമം എങ്ങനെ മോഷ്ടിക്കും? തെങ്ങിൽ തളച്ചു നിർത്തിയിരിക്കുന്ന ആനയുടെ പിറകിൽ ചെന്ന് പതുക്കെ വാല് പിടിച്ച് ഒരു രോമം മോഷ്ടിക്കാം. പക്ഷേ പെട്ടെന്ന് തിരിഞ്ഞ് ആന കുത്തിയാലോ? ഒടുവിൽ ഒരു എളുപ്പ വഴി കണ്ടുപിടിച്ചു. സർവമാന പേരും ആനകളും കുളിക്കുന്നത് കടത്തുകടവിലാണ്. നദിയിൽ കരയോട് ചേർന്ന് വെള്ളത്തിൽ മൂന്നാനകൾ കിടക്കുന്നു. നടുക്ക് കിടക്കുന്നതാണ് കൊമ്പൻ. അവന്റെ വാലാകുന്നു മോഷ്ടിക്കേണ്ടത്. ഞാൻ വെള്ളത്തിൽ ചാടി മുങ്ങാങ്കുഴിയിട്ട് പതുക്കെ ചെന്ന് കൊമ്പനാനയുടെ പിറകിൽ തലമാത്രം പൊക്കി നോക്കി. വാല് ശരിക്കും കണ്ടുപിടിച്ചു. എന്നിട്ട് മുങ്ങി. ആനയുടെ വാലിൽ പതുക്കെ പിടിച്ചു. പല്ലുകൊണ്ട് നീണ്ട ഒരു രോമം കരണ്ടു മുറിച്ചെടുക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. ഞാൻ കടിച്ചു പിടിച്ച് വാല് ബലമായി പിടിച്ചകറ്റി ശക്തിയായി വലിച്ച ഓർമ്മയുണ്ട്. പിന്നെ ആകെ ഒരു ബഹളമാണ്. വാലിലെ പിടിവിട്ട ഞാൻ പൊങ്ങി. ആന ഭയങ്കരമായി അമറിക്കൊണ്ട് എണീറ്റ് തിരിഞ്ഞു. എന്നെ കണ്ടു. ഞാൻ ഒറ്റ മുങ്ങ്. മരണവേവലാതിയോടെ മുങ്ങാങ്കുഴിയിട്ട് ശീഘ്രം പാഞ്ഞു പാഞ്ഞു പോയി. ശ്വാസം വിടണം, ചങ്കു പൊട്ടാൻ പോകുന്നു. എന്നിട്ടും പൊങ്ങിയില്ല. ഒടുവിൽ പോയി പോയി വെള്ളത്തിൽ ഇരുട്ടുള്ള ഭാഗത്ത് പൊങ്ങി. ഞാൻ തിരിഞ്ഞു നോക്കി. ആന തുമ്പിക്കൈ ഉയർത്തി ഭയജനകമായ വിധത്തിൽ അമറുകയാണ്. മറ്റ് രണ്ടാനകളും എണീറ്റ് അമറുന്നുണ്ട്, ആളോട്ടവും ബഹളവും. വീട്ടിൽ ചെന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്റെ മുണ്ടുപോയി. ഉമ്മ പറഞ്ഞു, എല്ലാവരുടെയും മുണ്ടുപോയി. ആന വിരണ്ട ബഹളത്തിൽ ആളുകൾ തട്ടിയും മുട്ടിയും വീണ് ജീവനും കൊണ്ടോടി. കൊമ്പനെ പെട്ടെന്ന് ഭ്രാന്തിളകിയതാണ്. അത് ശരിയല്ലല്ലോ, എല്ലാ ബഹളത്തിനും കാരണക്കാരൻ ഞാനല്ലേ. ഈ സത്യം എങ്ങനെ പറയും? ബാപ്പ അതിന് പെരാന്തിളകിയതല്ല, പിന്നെ കടിച്ചു വിളിച്ചതാണ്. എന്ത് കടിച്ചു വിളിച്ചു? ബാപ്പ, ഞാൻ ആനേനെ കടിച്ചു. നീ കൊമ്പനാനേനെ കടിച്ചോ? അതെ, ഞാൻ മുങ്ങിച്ചെന്ന് അതിൻ്റെ ഒരു പൂട കടിച്ചൂരാൻ നോക്കി. ഉമ്മ പറഞ്ഞു, റബ്ബേ അതിന് ഒരുപാട് നൊന്ത് കാണും. ബാപ്പ ചിരിച്ചു, ഒരുപാട് നേരം ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്കെന്തിന് ആനപ്പൂട? ഞാൻ പറഞ്ഞു, രാധാമണി എന്നോട് ഒരാനവാല് ചോദിച്ചു. ഉമ്മയ്ക്ക് അപ്പോഴാണ് ചിരിക്കാൻ തോന്നിയത്. ഒരാനപ്പൂട മേടിച്ച് ഇവന് കൊടു, അല്ലെങ്കിൽ ഇനിയും ആ പാവപ്പെട്ട കൊമ്പനാനേനെ ഇവൻ കടിക്കും.
0: വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനപ്പൂട എന്ന ചെറുകഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം തരം വിദ്യാർത്ഥിനി ധനലക്ഷ്മി. മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥ കേൾക്കാം. അവതരണം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം തരം വിദ്യാർത്ഥിനി ധനലക്ഷ്മി.
1: ഇരുപത് പൈസക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെർസഡീസ് കാർ തള്ളിയിട്ടു. അവർക്ക് തന്റെ വലത്തേക്കാല് ചതഞ്ഞുവെന്ന് തോന്നി. പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാവ് ഉയർന്നില്ല. വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു. കാറ് ഒരു സീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കുഴിഞ്ഞുകിടന്നു. വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു. എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവിച്ചയുണ്ടായിരുന്നില്ല. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്ന് വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. തന്റെ സൈക്കിളിൽ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി അമ്മേ? അയാൾ ചോദിച്ചു. കാറ് ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു. അമ്മേ എന്ന ആ വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ്ടും കിട്ടിയ പോലെ അനുഭവപ്പെട്ടു. കാരണം കുറച്ചു കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും സംബോധന ചെയ്തിട്ട്. 5-6 കൊല്ലങ്ങൾക്കു മുമ്പ് തന്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു, തന്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യാൻ ബാക്കി ഒന്നുമില്ലെന്ന സ്ഥിതിയായി. മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു. എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പാൽക്കാരൻ അവരുടെ നേർക്ക് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകിക്കൊണ്ടിരുന്നു. ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര. രക്തത്തിന് നരയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ. ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത്? അയാൾ പാൽക്കാരനോട് ചോദിച്ചു. ഇതെന്തു ഭ്രാന്ത്? പാൽക്കാരൻ പറഞ്ഞു. ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാരാണ് വീഴ്ത്തിയിട്ടത്. അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു. ഞാനെന്തിനീ വൃദ്ധയെ വീഴ്ത്തിയിടുന്നു? എനിക്ക് കണ്ണില്ലെന്നുണ്ടോ? എനിക്ക് തലയ്ക്ക് നൊസ്സുണ്ടോ? ശരി ശരി, എന്നാൽ താനാണ് ഈ കേസിന്റെ ദൃക്സാക്ഷി, പോലീസുകാരൻ പറഞ്ഞു. പറയൂ, എന്താണ് പേര്? എന്റെ പേര് ബോലേറാം എന്നാണ്. അച്ഛന്റെ പേരോ? അച്ഛന്റെ പേര് മോത്തിറാം. തന്റെ സ്വദേശം എവിടെയാണ്? ഇമാംഗഞ്ച്. ഇമാംഗഞ്ചോ? അതെവിടെ കിടക്കുന്നു? ഇതെന്തൊരു ഭ്രാന്താണ്, പാൽക്കാരൻ അക്ഷമനായി പറഞ്ഞു. ഗയയുടെ അടുത്താണല്ലോ ഇമാംഗഞ്ച്. ഇത്ര കോടി പോലീസുകാർക്ക് അറിയില്ലെന്നോ? അയ്യോ, എനിക്ക് തീരെ വയ്യ, വൃദ്ധ ആവലാതിപ്പെട്ടു. ഇവരെ വല്ല ഡോക്ടറുടെയും അടുത്തേക്ക് എത്തിക്കട്ടെ, പാൽക്കാരൻ പറഞ്ഞു. എന്നിട്ടാ തന്റെ ചോദ്യവും ഉത്തരവും. ഇവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകുന്നത് തനിക്ക് കാണാനില്ലേ? ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാൻ എങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും? പോലീസുകാരൻ ചോദിച്ചു. റിപ്പോർട്ട് ചെയ്യും? നിങ്ങൾക്കും ഒരു അമ്മയില്ലേ? ഈ വൃദ്ധയെ റോട്ടിൽ കിടത്തി മരിപ്പിക്കാനാണോ തന്റെ ഉദ്ദേശം? മാറി നിൽക്ക്, ഞാനൊരു ടാക്സി വിളിക്കട്ടെ. അയ്യോ, എനിക്ക് തീരെ വയ്യല്ലോ, വൃദ്ധ ആവലാതിപ്പെട്ടു. പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി. അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്തു.

0: വിലാതിക്കാറ് ഇവരെ തട്ടിയിട്ട് കാല് ആകെ ചതച്ചിരിക്കുന്നു. എനിക്ക് പലയിടത്തും പാലെത്തിക്കണം, നിങ്ങൾക്ക് ഞാൻ പണം തരാം. ഇവരെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമോ?
1: പണമൊന്നും വേണ്ട, ഞാൻ എത്തിക്കാം,
0: ടാക്സി ഡ്രൈവർ പറഞ്ഞു. ഡോക്ടറുടെ മുറിയിലേക്ക് താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ ആ വൃദ്ധയെ കൊണ്ടുചെന്നത്.
1: എന്തുപറ്റി?
0: ഡോക്ടർ ചോദിച്ചു. ഇവരെ ഒരു ബിലാത്തിക്കാർ വീഴ്ത്തിയിട്ടു, ഡ്രൈവർ പറഞ്ഞു. കാലിന്മേൽ ചതവ് പറ്റിയിരിക്കുന്നു,
1: ഇവിടെ കിടക്കൂ അമ്മേ.
0: ഡോക്ടർ ആ വൃദ്ധയെ കട്ടിലിൽ പിടിച്ചു കിടത്തി. വീണ്ടും അമ്മേ എന്ന് വിളി. വൃദ്ധ കണ്ണുകൾ മിഴിച്ച് ചുറ്റും നോക്കി. ഡോക്ടർ ആ മുറിഞ്ഞ കാലെ പരിശോധിക്കുകയായിരുന്നു.
1: അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ?
0: ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ,
1: വൃദ്ധ ആലോചിച്ചു.
0: പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ 10 വയസ്സായ മകൻ വന്ന് അവന്റെ ചെറിയ കൈത്തലം തന്റെ നെറ്റിയിൽമേൽ വെച്ചു.
1: അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ?
0: അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു.
1: അവനെ കണ്ടിട്ടു തന്നെ എത്ര കൊല്ലങ്ങളായി, കണ്ടാൽ തനിക്ക് തിരിച്ചറിയാമോ?
0: എന്താണ് പെരുമ്പിറുക്കുന്നത്? ഡോക്ടർ ചോദിച്ചു.
1: എനിക്ക് മനസ്സിലാവുന്നില്ല, വേദനിക്കുന്നുണ്ടോ?
0: ഞാനിപ്പോൾ സമാധാനമാക്കി തരാം. അയാൾ ചോര കഴുകി തുടച്ച് ആ മുറിവ് കെട്ടി.
1: എവിടെയാണ് താമസിക്കുന്നത്?
0: അയാൾ ചോദിച്ചു.
1: എവിടെയാണ് അമ്മേ നിങ്ങളുടെ വീട്?
0: ടാക്സി ഡ്രൈവർ ചോദിച്ചു.
1: പഹാഡ്ഗഞ്ച്. അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ?
0: ഡോക്ടർ ചോദിച്ചു. വൃദ്ധ തല കുലുക്കി.
1: ഞാൻ അവരെ വിളിപ്പിക്കണോ?
0: അയാൾ ചോദിച്ചു.
1: വേണ്ട, ഞാൻ പോയിക്കോളാം,
0: എനിക്ക് ഒക്കെ മാറി, വൃദ്ധ പറഞ്ഞു.
1: അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ കൊണ്ടുപോയാക്കി തരണോ?
0: വേണ്ട, ഞാൻ എന്റെ വണ്ടിയിൽ കൊണ്ടുപോവാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. അയാൾ അവരെ വീണ്ടും താങ്ങിപ്പിടിച്ച് കാറിൽ കയറ്റിയിരുത്തി.
1: വെണ്ടക്കയൊക്കെ പോയി, വൃദ്ധ പിറുപിറുത്തു. പഹാൻഗഞ്ചിൽ അവർ കാണിച്ച വീടിന്റെ മുമ്പിൽ കാറു നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു.
0: അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ.
1: അതൊന്നും വേണ്ട മകനെ,
0: വൃദ്ധ പറഞ്ഞു.
1: വെറുതെ കുട്ടികൾ പേടിക്കും, എന്റെ വേദന മാറി, ഞാൻ തന്നെ പോയിക്കോളാം.
0: അവർ തന്റെ കഴുത്തിൽ കെട്ടിയ ചരടിൽ തൂങ്ങിയിരുന്ന ഒരു താക്കോല് കൊണ്ട് വാതിൽ തുറന്ന് അകത്തു കടന്നു. ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി. വൃദ്ധ മുറിയിൽ കണ്ണോടിച്ചു.
1: അല്ല, വെള്ളമെടുത്തു വെക്കാൻ താൻ മറന്നുവെന്നോ? പച്ചക്കറിയുമില്ല, വെള്ളവുമില്ല, ഇന്ന് തനിക്ക് പട്ടിണി തന്നെ.
0: അവർ വെറും നിലത്ത് ഒരു പായ കൂടി വിരിക്കാൻ മിനക്കെടാതെ കിടന്നു. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിച്ചു മേൽപോട്ടുയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞുകിടന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു. താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അവർ തന്നെത്താൻ പറഞ്ഞു. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു, എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി, എത്ര തവണ ഉറക്കമൊടിച്ചിരുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛന്മാരായി. ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരാവശ്യവുമില്ലാതെയായി. കറുത്ത കാറിന് അതറിയാമായിരുന്നു.
1: അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ?
0: 10 വയസ്സായ മകൻ കണ്ണീർ ഒഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത്. അന്ന് അവൻ തന്നെ സ്നേഹിച്ചിരുന്നു. വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി, കാരണം കിട്ടാത്ത ഒരാനന്ദം.
2: കേട്ടത് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥ. അവതരിപ്പിച്ചത് ധനലക്ഷ്മി. രാജഗോപാലൻ എഴുവന്തലിയുടെ കവിത ഊന്നുവടി, ആലാപനം എൻ സുധാമണി.
3: മകനേ മറക്കായിക കൈകളിൽ കരുതുക, ബലമേറുമൊരു ശിഖരം

നാട്ടിൽ സ്നേഹം ചൊരിഞ്ഞു നീ പോറ്റുന്ന മക്കളിൽ തണൽ തേടി ഒരു നാളലഞ്ഞു പോകാം. കരുതേണമൊരു ശിഖരം, ഒരു ശിഖരം എപ്പോഴും നീളെ നയിക്കുവാൻ ഊന്നുവടിയായി. പണ്ടേ മറന്നമ്മ കൈകളിൽ കരുതുവാൻ ബലമേറുമൊരു ശിഖരം.

0: ബലമേറുമൊരു ശിഖരമൂന്നു വടിയായി.
1: രാജഗോപാലൻ എഴുവന്തലിയുടെ കവിത, ആലപിച്ചത് എൻ സുധാമണി.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ പുത്തൻ പാട്ടിലേക്ക് സ്നേഹസ്വാഗതം. പുത്തൻ പാട്ടുകളിൽ ഈ വർഷം ഇറങ്ങിയ ചില ഗാനങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കേൾക്കാം എസ് എ സുഗേഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കിടിലം പാറു എന്ന ചിത്രത്തിലെ ഗാനം. ധ്യാൻ കിഷൻ ഗാനരചന നിർവഹിച്ച്, റോജർ ബി ബെന്നി സംഗീതം പകർന്ന്, അബി ഡേവിഡും ധ്യാൻ കൃഷ്ണനും ചേർന്ന് പാടിയ ഗാനം.

പുത്തൻ പാട്ടിൽ ഇനി കേൾക്കാം. മത്തായി സുനിൽ പാടിയ ഗാനം. മുഹാദ് വെമ്പായത്തിന്റേതാണ് വരികൾ. സംഗീതം സി ജെ കണ്ണൻ. ചിത്രം ജയരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവൾ.

ഇനി കേൾക്കാം ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദൃശ്യം മൂന്നാം ഭാഗത്തിനു വേണ്ടി വിനായക് ശശികുമാർ ഗാനരചന നിർവഹിച്ച് അനിൽ ജോൺസൺ സംഗീതം പകർന്ന് എബുജിൻ ഇമാനുവൽ പാടിയ ഗാനം.

പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ റേഡിയോ മലബാറിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ഗോപി സുന്ദർ സംഗീതം പകർന്ന് കെ എസ് സ്വർണ, മുഹമ്മദ് മക്ബൂൽ മൻസൂർ എന്നിവർ പാടിയ ഗാനം. ചിത്രം ഡോസ്. അഭിലാഷ് ആർ നായർ, ബിനോയ് സദാശിവൻ എന്നിവർ ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്.

വിപിൻ എൻ വേലായുധന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പൈതലാട്ടം. ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചന നിർവഹിച്ച്, ലീല ഗിരീഷ് കുട്ടൻ സംഗീത സംവിധാനം നിർവഹിച്ച് സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനം കേൾക്കാം റേഡിയോ മലബാറിന്റെ പുത്തൻ പാട്ടിലൂടെ.

സനൂപ് കുമാർ, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സത്യത്തിൽ സംഭവിച്ചത്. പ്രശാന്ത് മോഹനന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ ഗാനരചന നിർവഹിച്ച് ബെന്നി ഫെർണാണ്ടസ് സംഗീതം പകർന്ന ഗാനം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
3: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
2: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
3: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
2: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
3: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
1: പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ റേഡിയോ മലബാറിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിന്ന ചിന്ന ആസൈ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വർഷ വാസുദേവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി അൻവർ അലിയുടെ വരികൾക്ക് ഗോവിന്ദ് വസന്ത സംഗീതം പകർന്നു പാടിയ ഗാനം.

റേഡിയോ മലബാറിന്റെ പുത്തൻ പാട്ടുകളിലൂടെ ഇനി കേൾക്കാം. ജി എൻ കൃഷ്ണകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അനന്തൻ കാട് എന്ന ചിത്രത്തിലെ ഗാനം. 1977 കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച പൊന്നിൻകട്ടയാണെന്നാലും എന്ന ഗാനമാണ് ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2026 June 25 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബി അജിനേഷ് ലോകനാഥാണ്. മുരളി ഗോപിയും ദീപക് ബ്ലൂ സംഘവുമാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

ലേഡി വിത്ത് ദി വിങ്സ് എന്ന സോഫി ടൈറ്റ സംവിധാനം ചെയ്ത ചിത്രത്തിനു വേണ്ടി ഹരിമുരളി ഉണ്ണികൃഷ്ണൻ ഈണം നൽകി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന സോഫി ടൈറ്റസ്.

എം പത്മകുമാർ സംവിധാനം ചെയ്ത ഉയിർ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് മണികണ്ഠൻ അയ്യപ്പയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ആലാപനം ഹിഷാം അബ്ദുൽ വഹാബ്.

പുത്തൻ പാട്ടുകളാണ് ശ്രോതാക്കൾ റേഡിയോ മലബാറിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘമൗനം എന്ന മൊഴിമാറ്റം നടത്തിയ ചിത്രത്തിലെ ഗാനം കേൾക്കാം. സുനിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി സന്തോപ് നാരായണനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ജുദാഹ് സാന്തി.

രാജീവ് നടുവനാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് മാജിക് മൊമെന്റ്. ഈ ചിത്രത്തിനു വേണ്ടി ബാഹുലേയൻ കേളകം ഗാനരചന നിർവഹിച്ച് പി ജെ സംഗീതം പകർന്ന ഗാനം. ആലാപനം പി എസ് സരൺ, സാന്ദ്ര വർഗീസ്, നസ്ലീം നാസർ.

പുത്തൻ പാട്ടിലൂടെ ഇനി കേൾക്കാം. അഭിലാഷ് വാര്യരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് അരൂപി. ഈ ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, ഗോപി സുന്ദർ സംഗീതം പകർന്ന് ശ്രുതി ശിവദാസ്, ഗോപി സുന്ദർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

ബിൻഷാദിന്റെ സംവിധാനത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ചിത്രമാണ് റീന. ഈ ചിത്രത്തിനു വേണ്ടി കപിൽ കപിലൻ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന അജീഷ് ദാസൻ, സംഗീതം സിറാജ് റേസ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ വർഷം ഇറങ്ങിയ ചില ഗാനങ്ങളാണ് പുത്തൻ പാട്ടിലൂടെ ഇതുവരെ കേട്ടത്. പുത്തൻ പാട്ടിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ. മധുര ശബ്ദങ്ങളുടെ, ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം പത്രവിശേഷം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് ശാസ്ത്രവീഥി, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ, തുടർന്ന് വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനം. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 മണിക്ക് ഹരിത സമൃദ്ധി. ഇതിൽ അരവിന്ദാശൻ കൊതേരി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.
2: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
3: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
2: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
4: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
2: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ 10 മാസം മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ 10 മാസത്തിനകം. നമ്പർ ഒരിക്കൽ കൂടി, 9037008960.
5: രാമ രാമ രാമ നീലമേഘശ്യാമ
6: Summer Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities, Special Education, Occupational Therapy, Behavioral Therapy, Physiotherapy, Speech Therapy, Clinical Assessments, Medical Campുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. Summer Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
7: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ.

വരുമാനത്തിൽ ഉൾപ്പെടെ സംസ്ഥാന താൽപ്പര്യം പരിശോധിച്ചും സംരക്ഷിച്ചും മാത്രമേ വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിന് അംഗീകാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാർ അനുമതിയില്ലാതെ തുറമുഖ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാനാവില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി. 49% ഓഹരി MSEക്ക് കൈമാറാനുള്ള തീരുമാനം അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഔദ്യോഗികമായി ഇന്നലെയാണ് സർക്കാരിനെ അറിയിച്ചത്. ഓഹരി വിൽപ്പനയിലൂടെ MSE കമ്പനിക്ക് കുത്തക അവകാശമുണ്ടാകുമെന്നും കേരളത്തിന്റെ വാണിജ്യ താൽപര്യത്തിനും തുറമുഖ വികസനത്തിനും അത് ആപൽക്കരമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് പിന്നീട് തീരുമാനിക്കും എന്ന വ്യവസ്ഥയോടെ ധനകാര്യ ബിൽ ഇന്നലെ നിയമസഭ പാസാക്കി. കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്ത ശേഷം തുടർന്ന് വേണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ നികുതി വകുപ്പ് നടപടികളെടുക്കൂ. വീര്യമുള്ള മദ്യം കുറച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് പോകണമെന്നാണ് ലോകാരോഗ്യ സംഘടനാ റിപ്പോർട്ട്. ഇതനുസരിച്ചാണ് കർണാടക സർക്കാർ നികുതി ഘടന പുനഃക്രമീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് യൂണിഫോമിട്ട് മതപരമായ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിന് വിലക്കുമായി സംസ്ഥാന പോലീസ് മേധാവി. നിയമപരിപാലനത്തിനല്ലാതെ ആരാധനാലയങ്ങളിലെ ചടങ്ങുകൾ, ഉദ്ഘാടനങ്ങൾ, ഉത്സവാഘോഷങ്ങൾ എന്നിവയിൽ പങ്കെടുക്കുമ്പോൾ യൂണിഫോം വേണ്ടെന്നാണ് റിവാർഡ ചന്ദ്രശേഖരന്റെ സർക്കുലർ. 1971 1995 എംപ്ലോയീസ് പെൻഷൻ സ്കീം EPS ഒഴിവാക്കി EPS 2026 നിലവിൽ വന്നു. സുപ്രീംകോടതി അനുവദിച്ച ഉയർന്ന പെൻഷനെ പുതിയ സ്കീം ബാധിക്കില്ല. പെൻഷൻ കണക്കാക്കുന്ന ഫോർമുലയിലും മാറ്റമില്ല. സെൻസസ് ഡ്യൂട്ടിയുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെല്ലാം അവധി ഉറപ്പാക്കി സർക്കാർ. ഈ മാസം 1 മുതൽ 30 വരെയാണ് ഡ്യൂട്ടി. ഇത് പൂർത്തിയാക്കാൻ മാസത്തിൽ 10 ദിവസം പൂർണ്ണമായോ 20 ദിവസം പകുതി സമയമോ അവധിയെടുക്കാമെന്നാണ് പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ്. കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ സ്കൂൾ സമയത്തിന് ശേഷം സെൻസസ് നടത്താനായിരുന്നു ആദ്യം വാക്കാലുള്ള നിർദ്ദേശം. പിറന്നാൾ ദിനത്തിൽ പുതുവസ്ത്രവും വിരുന്നൊരുക്കാനുള്ള സാധനങ്ങളും വാങ്ങാനായി സ്കൂട്ടറിൽ പോകവേ യുവാവും അച്ഛനും സ്വകാര്യ ബസ്സിടിച്ചു മരിച്ചു. മട്ടന്നൂർ കോളാരി ഇല്ലത്തുവളപ്പിൽ ഹൌസിൽ EV വൈഷ്ണവ്, അച്ഛൻ P വിനോദ് എന്നിവരാണ് മരിച്ചത്. മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ഉളിയിൽ കൂരമുക്കിൽ ഇന്നലെ രാവിലെയാണ് അപകടമുണ്ടായത്. ഈ വർഷം 7 തവണയായി 1544 രൂപ കൂട്ടിയ വാണിജ്യ പാചക വാതക സിലിണ്ടറിന് ഒടുവിൽ വില കുറച്ചു. 19 കിലോഗ്രാം സിലിണ്ടറിന് 180 രൂപയാണ് കുറച്ചത്. കിലിയൻ എംബാപ്പയും ഹാരി കെയ്നും ഇരട്ട ഗോളോടെ നിറഞ്ഞാടിയപ്പോൾ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ. ഫ്രാൻസ് പരാഗ്വേയുമായും ഇംഗ്ലണ്ട് മെക്സിക്കോയുമായും ഏറ്റുമുട്ടും. 1.5 മാസമായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പിലേക്ക്. INA പ്രതിനിധികളും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും കോഴിക്കോട് റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷൻ വിപിൻലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനമായത്. നികുതി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ജില്ലയിലെ 40 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് RTOയിൽ G-ഫോം സമർപ്പിച്ചു. ഈ മാസം 30 നികുതി കാലാവധി തീർന്നതോടെയാണ് ബസ്സുടമകൾ സർവീസ് അവസാനിപ്പിച്ചത്. KSRTCയുടെ സ്ത്രീകൾക്കായുള്ള പ്രിയദർശിനി സൗജന്യ യാത്രയും ഡീസൽ വിലവർദ്ധനയുമാണ് സ്വകാര്യ ബസ്സുകളെ പ്രതിസന്ധിയിലാക്കിയതെന്ന് ഉടമകൾ പറയുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ പുലർച്ചെ 4 ഫ്ലൈ അദീൻ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തിയത്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ആരോഗ്യ കായിക മേഖലയിലെ വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം ഇവയാണ് പഠന വിഷയങ്ങൾ. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളക്കേസിൽ പരിശോധന വ്യാപിപ്പിച്ച് പോലീസ്. ഇന്നലെ വിവിധയിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 200,000 രൂപയുടെ പണവും സ്വർണവും വെള്ളിയും വിദേശ കറൻസികളും പിടിച്ചെടുത്തു. സംഭാവന കൊള്ളയിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്റായിയെയും ട്രസ്റ്റി അനിൽ മിശ്രയെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. രാഷ്ട്രപതി നിയമസഭയുടെ അഭിപ്രായം തേടി അയച്ച ബില്ലാണ് പാസ്സാക്കി.

0: ഉറപ്പാക്കിയത്. മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയായിരുന്നു. വി ബി ജി റാംജി പദ്ധതിക്കെതിരെ എതിർപ്പുമായി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കൊപ്പം ബി ജെ പി ഭരിക്കുന്ന ബീഹാറും മധ്യപ്രദേശും മൊത്തം ചെലവിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന നിബന്ധനയോടാണ് പ്രധാന വിയോജിപ്പ്. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞു മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുണ്ട്. ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ ആശയവിനിമയം നടത്താൻ വാട്സപ്പ് തയ്യാറാക്കിയ പുതിയ യൂസർ നെയിം സംവിധാനത്തിൽ മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വിഷയത്തിലെ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഫീച്ചർ ഇന്ത്യയിൽ നിർത്തിവെക്കണമെന്നും 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു. സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദകരിൽ നിന്ന് വർഷംതോറും ഈടാക്കുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കുറയ്ക്കാൻ കെ എസ് ഇ ബി തീരുമാനിച്ചു. ഇതിനകം ഡിപ്പോസിറ്റ് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചവരുടെ തുക തിരുത്തും. പ്രതിമാസ ശരാശരി ബിൽ തുകയുടെ 2 ഇരട്ടി മാത്രം ഈടാക്കുന്നതിനു പകരം മൊത്തം ഉപഭോഗം കണക്കാക്കി വൻ തുകയാണ് ഈടാക്കിയിരുന്നത്. പശ്ചിമേഷ്യ യുദ്ധത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുകയെന്ന ലക്ഷ്യവുമായി അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ ഖത്തറിൽ മധ്യസ്ഥർ മുഖേന ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട്. ചർച്ചയുമായി ബന്ധമുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ എഫ് പി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിന് ഇനി യു എസിന്റെ സഹായം ആവശ്യമില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. രാജ്യത്തിന്റെ ശക്തമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇനി വിദേശ സഹായങ്ങൾ ആവശ്യമില്ലെന്ന് ചൊവ്വാഴ്ച പ്രഖ്യാപിച്ച നെതന്യാഹു യു എസിൽ നിന്നുള്ള സഹായധനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായും ഇതിനുള്ള നടപടി ഈ വർഷത്തിൽ തന്നെ തുടങ്ങുമെന്നും അറിയിച്ചു. ജന്മാവകാശ പൗരത്വം നിയന്ത്രിക്കാനുള്ള തന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് സുപ്രീംകോടതി മരവിപ്പിച്ചതിൽ പ്രതിഷേധവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയെ സംബന്ധിച്ച് അങ്ങേയറ്റം മോശം തീരുമാനമാണ് കോടതി വിധിയെന്ന് ട്രംപ് പറഞ്ഞു. പായത്തെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജ് പദ്ധതി ലക്ഷ്യത്തിലേക്ക്. മുളയിലും ഈറ്റയിലും അടഞ്ഞ കൂട്ടകളും വട്ടികളും കരകൗശല വസ്തുക്കളും കരവിരുത്തിന്റെ നേർക്കാഴ്ചയാവുകയാണ്. തൊഴിൽ രഹിതരായ വനിതകൾക്ക് പരിശീലനം നൽകി പായം പഞ്ചായത്തിന്റെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്ന പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ആദ്യഘട്ട പരിശീലനം ഉർവരം 2026 സമാപന ചടങ്ങ് വേദിയിലാണ് ആർട്ട് ഗാലറി സ്ഥാപിച്ചത്. കായിക വാർത്തകൾ. ലോകകപ്പിലെ തോൽവിക്ക് പിന്നാലെ 2 പരിശീലകർക്ക് കൂടി സ്ഥാനം പോയി. നെതർലൻഡ്സ് പരിശീലകൻ റൊണാൾഡ് കുമാൻ, എക്വഡോറിന്റെ സെബാസ്റ്റ്യൻ ബെക്കാഡീസ് എന്നിവരാണ് പടിയിറങ്ങിയത്. നേരത്തെ 5 പരിശീലകർക്ക് ജോലി പോയിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 1st T20 ക്രിക്കറ്റ് മത്സരം കനത്ത മഴ മൂലം ഉപേക്ഷിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ഇന്നിംഗ്സ് പൂർത്തിയാക്കിയ ശേഷമാണ് മഴയെത്തിയത്. ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. മുൻ ഇന്ത്യൻ താരം ശ്രീശാന്തിന് ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിൻവലിച്ചു. കഴിഞ്ഞ വർഷം മെയ്യിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താത്തതിൽ ശ്രീശാന്ത് കെ സി എ വിമർശിച്ചിരുന്നു. ഇതാണ് വിലക്കിന് ഇടയാക്കിയിരുന്നത്. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
5: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: Beachwell Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
3: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
2: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
4: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
2: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ 10 മാസം മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ 10 മാസം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.
5: രാമ രാമ രാമ നീലമേഘശ്യാമ.
6: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
7: ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം മാർച്ച് 2 വ്യാഴം.

0: ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
2: ബിജു നാരായണനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇഷ്ടമാണ് 100 വട്ടം.

0: ജനിമൃതികളിൽ ഒരു വരമൊഴിയായി വിജയശംഖമുണരുകയായി.
1: ഗുരുകൃപയുടെ തിരുമുഖിലഴകായി വരദമാരി ചൊരിയുകയായി.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: Takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi tak

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.

0: ഹസ്തം വജ്രകുണ്ടലം മണിക്കാതിലണിയും വൃശ്ചിക സന്ധ്യാരാഗമേ.
1: ഒരു സ്വകാര്യം

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
1: ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
0: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
2: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
0: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ 10 മാസം മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ 10 മാസത്തിനകം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: ഏവർക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ കുഴിയാനെ കുറിച്ച് കൂടുതൽ അറിയാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
2: പണ്ട് കാട്ടാനകളെ വാരിക്കുഴികൾ വീഴ്ത്തിയായിരുന്നു നാട്ടാനകളാക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരുന്നത്. ഇത്തരത്തിൽ ചതിക്കുഴിയിൽ പെടുത്തി ഇരകളെ പിടിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുഴിയാനകൾക്ക് ഇങ്ങനെ കുഴിയാന എന്നുള്ള പേര് വന്നത്. അല്ലാതെ കുഴിയാനക്ക് ആനയുമായിട്ട് ഒരു ബന്ധവും എനിക്ക് തോന്നിയിട്ടില്ല. കുഴിയാനകൾ തുമ്പികളുടെ ലാർവകളാണ് എന്നായിരുന്നു നമ്മൾ പലപ്പോഴും പഠിച്ചത്. പഴയ ക്ലാസ്സുകളിലൊക്കെ, സ്കൂളുകളിലൊക്കെ നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് വലിയൊരു തെറ്റാണ്. കുഴിയാനകളും തുമ്പികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തുമ്പികളുടെ ലാർവകളല്ല കുഴിയാനകൾ. കുഴിയാനയുടെ പ്യൂപ്പൽ ഘട്ടം കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരുന്ന പ്രാണി കാഴ്ചയിൽ അവ തുമ്പികളെ പോലെയല്ല. ആൻലയൺ ലേസ്വിങ് എന്ന് പറയുന്ന മറ്റൊരിനം പ്രാണിയാണ് കുഴിയാനകളിൽ നിന്നുണ്ടാകുക. ലേസ് പിടിപ്പിച്ചതുപോലെയുള്ള സുതാര്യമായിട്ടുള്ള വലച്ചിറകുകളുള്ള ഒരുതരം കുഞ്ഞു പ്രാണിയാണ് ആൻലയൺ ലേസ്വിങ്ങുകൾ. അവ ഡ്രാഗൺ ഫ്ലൈകൾ എന്ന് പറയുന്ന കല്ലൻ തുമ്പികളെ പോലെ വളരെ ശക്തരായിട്ട് ഹെലികോപ്റ്റർ പോലെ ആകാശത്ത് പാറി നടന്ന് പ്രാണികളെ പിടിച്ചു തിന്നുന്ന തരത്തിലുള്ള കരുത്തന്മാരല്ല. വളരെ ലജ്ജാലുക്കളായിട്ടുള്ള, അധികം ഉയരത്തിലൊന്നും പറക്കാതെ 1.5 meter ഉയരത്തിൽ മാത്രമൊക്കെ പറന്ന് പകൽ സമയം മുഴുവൻ ഇലകളുടെ അടിയിലൊക്കെ ഒട്ടിച്ചേർന്ന് നിന്ന് ഒളിച്ചു കഴിയുന്ന, രാത്രി മാത്രം ഇണചേരാനും അല്പം ഭക്ഷണം കഴിക്കാനുമായിട്ട് പുറത്തിറങ്ങുന്ന ഒരു സാധു പ്രാണിയാണ് ആൻലയൺ ലേസ്വിങ്ങുകൾ. കൂടാതെ അവ വിശ്രമിക്കുന്ന സമയത്ത് തുമ്പികളെ പോലെ ചിറകുകൾ വിടർത്തി വെച്ചിട്ടല്ല നിൽക്കുക. ചിറകുകൾ ദേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് വിശ്രമിക്കുക. തുമ്പികൾക്കൊന്നും ഇല്ലാത്ത ആൻറ്റിനകൾ ഇവർക്കുണ്ട്. അതും വളരെ നീളമുള്ളതും അഗ്രഭാഗം ഗത പോലെയുള്ളതുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആന്റിനകളാണ് ആൻലയൺ ലേസ്വിങ്ങുകൾക്കുള്ളത്. മിർമിലിയോണ്ടിഡേ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലാണ് ഇവർ ഉൾപ്പെടുക. ഡ്രാഗൺ ഫ്ലൈസ് ഒക്കെ ഉൾപ്പെടുന്ന അനിസോപ്റ്റര എന്ന് പറയുന്ന കുടുംബത്തിലോ, അതേപോലെ ഡാംസൽ ഫ്ലൈസ് എന്നും വിളിക്കുന്ന നൂലൻ തുമ്പികൾ ഉൾപ്പെടുന്ന സൈഗോപ്റ്റര കുടുംബത്തിലോ ഒന്നും പെട്ടവരല്ല ഇവർ. മിർമിലിയോണ്ടിഡേ എന്ന് പറയുന്ന വേറെ തന്നെ കുടുംബത്തിലാണ്. ഈ മിർമിലിയോൺ എന്ന് പറയുന്ന കുടുംബനാമത്തിൽ തന്നെ ഒരു ആൻലയൺ എന്നുള്ള വാക്കുണ്ട്. അതായത് മിർമെക്സ് എന്ന് പറയുന്നത് പൗരാണിക ഗ്രീക്ക് ഭാഷയിലൊക്കെയുള്ള ഉറുമ്പ് എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ്. അതിൽ നിന്നാണ് ലാറ്റിനിലേക്ക് വന്നത്. അതുപോലെ ലിയോൺ എന്ന് പറയുന്നത് സിംഹത്തെ സൂചിപ്പിക്കാനുള്ളതാണ്. അതായത് ഉറുമ്പുകളെ പിടികൂടുന്ന ശക്തനായിട്ടുള്ള ഒരു എതിരാളി ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം മിർമിലിയോൺ എന്നുള്ള ഒരു കുടുംബ പേര് ഇതിന് കൊടുത്തത്. അപ്പോൾ ആൻ ലയൺ എന്നുള്ളതിന് ഉറുമ്പ് സിംഹം എന്നോ ഒന്നുള്ളതിന് പകരം ഉറുമ്പുകളെ കീഴടക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കാണുന്നതായിരിക്കും നല്ലത്. ഇവരുടെ പ്രധാന ഇര ഉറുമ്പുകളാണ്. അപ്പോൾ ഇത് ഡ്രാഗൺ ഫ്ലൈസിൻ്റെ ലാർവയാണെന്ന് ആരോ തെറ്റിദ്ധരിച്ചതാണ്. കാരണം ഈ ഇവയുടെ വിരിഞ്ഞുണ്ടാകുന്ന പ്രാണിയെ കണ്ടപ്പോൾ ഏതോ തരത്തിലുള്ള ഒരു തുമ്പിയാണെന്ന് കരുതി അതിന് കുഴിയാന തുമ്പി എന്ന് പേര് വിട്ട് കഴിഞ്ഞു. പക്ഷേ അത് ആരും ഇത്രയും കാലമായിട്ടും ആരും അതിനെ തിരുത്താനൊന്നും പോകാതെ കൊണ്ട് തന്നെ നമ്മളെ പാഠപുസ്തകങ്ങളിൽ ഒക്കെയും ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തുമ്പികളുടെ ലാർവയാണ് കുഴിയാനകൾ എന്നാണ്. അതല്ല, തെറ്റാണ്. ഡ്രാഗൺ ഫ്ലൈസ് ആയിട്ടോ ഡാംസൽ ഫ്ലൈസ് ആയിട്ടോ ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതിന് പിന്നെയും ബന്ധമുള്ളത് ഔൾ ഫ്ലൈ എന്നൊക്കെ വിളിക്കുന്ന വേറൊരു തരം പ്രാണികളുമായിട്ടാണ്. ഇനി ഇതൊരു ലാർവയാണ് എന്ന് പറഞ്ഞല്ലോ. പല ഇൻസെക്ടുകളുടെ ഒക്കെ ജീവിതഘട്ടത്തിന് പല സ്റ്റേജുകളുണ്ടെന്ന് നമുക്കറിയാം. സാധാരണയായിട്ടുള്ള ഇൻസെക്ടുകൾക്കൊക്കെ കംപ്ലീറ്റ് മെറ്റാമോർഫസിസ് എന്ന് പറയുന്ന ഒരു ജീവപരിണാമ ഘട്ടമാണുള്ളത്. അതിൽ 4 ഘട്ടങ്ങളുണ്ടാവും. 1 മുട്ടയായിട്ട് ഉള്ള ഘട്ടം, അതിൻ്റെ ശേഷം അവ വിരിഞ്ഞ ഉടനെ തന്നെയുള്ള ലാർവ പുഴുക്കളായിട്ടുള്ള ഘട്ടം, അതിൻ്റെ ശേഷം അത് തന്നെ പല തവണ ഉറപൊഴിച്ചതിൻ്റെ ശേഷം വളർന്ന് ഒരു ഘട്ടം എത്തുമ്പോഴാണ് അത് പ്യൂപ്പയായി മാറാൻ വേണ്ടി ശ്രമിക്കുക. ആ പ്യൂപ്പൽ ഘട്ടത്തിൽ അവ ഒരു സ്വന്തമായിട്ടുള്ള ഒരു കൂടുണ്ടാക്കിയിട്ട് സിൽക്ക് നൂലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ വിധത്തിലുള്ള കവചങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അത് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ഘട്ടത്തിന് സമാധി ഘട്ടം എന്നൊക്കെ നമ്മൾ പണ്ട് തെറ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് ഈ ക്രിസാലിസ് എന്ന് പറയുന്ന ഈ ഒരു രൂപത്തിൽ ഉള്ളത് സത്യത്തിൽ സമാധിയല്ല. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തപസ് ചെയ്യുന്നത് പോലെ സർവ്വ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്നതിനാണല്ലോ നമ്മൾ സമാധി എന്ന് പറയുന്നത്. നേരെ മറിച്ചാണ്, ഇതിൻ്റെ ഉള്ളിൽ ഈ പ്യൂപ്പ ആയിക്കഴിഞ്ഞാൽ, ആ ഒരു കൊക്കൂൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ചെയ്യുന്നത് 100 തരത്തിലുള്ള പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരികയാണ്. അതായത് ഒരു സെക്കൻഡ് പോലും വിശ്രമിക്കാതെയുള്ള പ്രവർത്തനമാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിന് സമാധി എന്നുള്ള പ്രയോഗം ഇനി ഉപയോഗിക്കരുത്. അതായത് പൂർണ്ണമായിട്ടും ആ ഒരു പുഴുരൂപി ആയിട്ടുള്ള സാധനം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപമായിട്ട് മാറുകയും ഈ കൂട് പൊളിച്ച് പുറത്തേക്ക് വന്ന് പ്രാണിയായിട്ട് ചെറുകളിലൂടെ പറന്നു പോവുകയും ചെയ്യും. അതിൽ ഇരട്ട ചെറുകളിൽ ഉണ്ടാവും, ഒരു ജോടി ചെറുകളിൽ ഉള്ളവയും ഉണ്ടാവും. പലതരത്തിലുള്ള ഇൻസെക്റ്റുകൾ നമുക്ക് പരിചയമുള്ള പൂമ്പാറ്റകളും നിശാശലഭങ്ങളായിട്ടുള്ള മോത്തുകളും ഒക്കെ ഇത്തരത്തിലുള്ള ഈ നാല് ഘട്ടങ്ങൾ കംപ്ലീറ്റ് മെറ്റാമോർഫസിസ് കഴിഞ്ഞിട്ടാണ് പൂമ്പാറ്റകളായിട്ടൊക്കെ മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ കാണുന്ന ഒരുവിധം എല്ലാ പുഴുക്കളും, നമ്മൾ കമ്പിളിപ്പുഴുക്കൾ എന്നൊക്കെ വിളിക്കുന്ന രോമമുള്ള പുഴുക്കളൊക്കെ നിശാശലഭങ്ങളുടെ ലാർവകളാണ്. അതുപോലെ അല്ലാതെ നമ്മളെ ഇലയുടെ ഒക്കെ ചെടികളൊക്കെ തിന്നുന്നതും ഒക്കെ ആ പുഴുക്കളായിട്ട് നമ്മൾ ശല്യക്കാരായിട്ട് പറയുന്നതൊക്കെയും ഏതെങ്കിലും ഒരു തരം ഇൻസെക്റ്റിൻ്റെ ലാർവകളാണ്. എന്നാൽ ഇങ്ങനെയല്ലാത്ത അവയുടെ ജീവചക്രത്തിൽ മൂന്ന് ഘട്ടങ്ങൾ മാത്രമുള്ള ഇൻസെക്റ്റുകളുമുണ്ട്. അത്തരത്തിലുള്ളവയെ ഇൻകംപ്ലീറ്റ് മെറ്റാമോർഫസിസ് എന്നാണ് പറയുക, അപൂർണ രൂപാന്തരണം. അവയിൽ പെട്ടതാണ് ഡ്രാഗൺ ഫ്ലൈസൊക്കെ, ഡ്രാഗൺ ഫ്ലൈസും മാൻഡിസുകൾ എന്നൊക്കെ പറയുന്ന തൊഴുകയും പ്രാണികളൊക്കെ അങ്ങനെ അപൂർണമായിട്ടുള്ള മെറ്റാമോർഫസിസ്. അതായത് അവയുടെ മുട്ട വിരിഞ്ഞിട്ട് പുഴുക്കളല്ല ഉണ്ടാകുന്നത്, ഒരു ചെറു രൂപമായിരിക്കും. ചിലപ്പോഴും ഈ അഡൽട്ടിൻ്റെ, അതായത് പൂർണ്ണ രൂപം ആകുന്നതിൻ്റെ ഒരു ചെറു രൂപം ഉണ്ടാവും. മാൻഡിസുകളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഏകദേശം അതേ രൂപത്തിലുള്ള മുതിർന്ന മാൻഡിസുകളുടെ തൊഴുകയും പ്രാണികളുടെ ഒരു ചെറു രൂപമായിരിക്കും ഉണ്ടാകുക, ചെറുകൾ ഉണ്ടാകില്ല എന്ന് മാത്രം. പിന്നെ പല ജീവികൾക്കും അങ്ങനെ അവ വിരിഞ്ഞു വരുന്നത് തന്നെ, മുട്ട വിരിഞ്ഞു വരുന്നത് തന്നെ ഇത്തരത്തിലുള്ള ചെറു രൂപങ്ങളോടെയാണ്. അവ ഭക്ഷണം കഴിച്ച് ഓരോ സ്റ്റേജുകളിലായിട്ട് അവയുടെ ഉറ പൊഴിച്ചു കളഞ്ഞ്, പുറംപാളി എക്സോസ്കെൽട്ടൻ പൊളിച്ചു കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്നും വീണ്ടും കുറച്ചുകൂടി വലുതായിട്ടുള്ളൊരു രൂപം പുറത്തേക്ക് വരും. അങ്ങനെ നിരവധി ഘട്ടങ്ങൾ, ചിലപ്പോൾ നാലോ അഞ്ചോ ഇൻസ്റ്റാറുകൾ എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് പൂർണ്ണ വളർച്ചയുള്ള ഒരു ജീവിയായിട്ട് അത് മാറുന്നത്. അപ്പോഴാണ് അതിൻ്റെ ചിറക് വരുന്നത്. അതിൽ ചിലതിന് പെൺപ്രാണികൾക്ക് ചിലപ്പോൾ ചിറക് ഉണ്ടായില്ല എന്ന് വരും, ആൺപ്രാണികൾക്ക് മാത്രമായിരിക്കും ചെറുകുണ്ടാവുക. ചിലത് ഈ രൂപാന്തരം തന്നെ പഴയ സ്റ്റേജ് തന്നെ തുടരുന്നവയുണ്ട്, അല്ലാതെ പുതിയൊരു രൂപത്തിലേക്കൊന്നും മാറാതെ തന്നെ അഡൽട്ടായിട്ട് അതേപോലെ തന്നെ ജീവിക്കുന്ന പ്രാണികളുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രാണികളുടെ ജീവഘട്ടത്തിൽ നിരവധി പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവ കൊക്കൂടുകൾ അല്ലെങ്കിൽ പ്യൂപ്പേറ്റ് ചെയ്യുന്ന, പ്യൂപ്പയായിട്ട് മാറുന്ന ഒരു ഘട്ടം അവർക്കില്ല. അതായത് പറഞ്ഞത് നമ്മുടെ തുമ്പികൾക്ക് ഇങ്ങനെ പ്യൂപ്പയായിട്ട് മാറുന്നൊരു ഘട്ടമില്ല. അവ വെള്ളത്തിലാണ് മുട്ടയിടുക, മുട്ട വിരിഞ്ഞുടനെ തന്നെ ഒരു പ്രത്യേക രൂപമുള്ള ഒരു നിംഫാണ് ഉണ്ടാകുക. ആ നിംഫ് അവിടെ നിന്ന് തന്നെയുള്ള പലതരത്തിലുള്ള വെള്ളത്തിലുള്ള ജീവികളെ, അതായത് കൊതുകുകളുടെ ലാർവകൾ, കുഞ്ഞു തവളക്കുട്ടികൾ, അതേപോലെ മീനുകളെ ഒക്കെ ഭക്ഷിച്ചിട്ടാണ് അവിടെ നിന്ന് വളരുന്നത്. അങ്ങനെ വളർന്ന് ഓരോ സ്റ്റേജുകൾ കഴിയുമ്പോൾ പല പ്രാവശ്യം അവ ഉറപൊഴിച്ച് കളയും. അതിനുശേഷം പൂർണ്ണ വളർച്ചയോടെ എത്തുന്ന സമയമാകുമ്പോഴേക്ക് അവ ആ കരയിലേക്ക് കയറി ഏതെങ്കിലും ചെടിക്കമ്പിൽ ഒക്കെ കടിച്ചു പിടിച്ചതിന് ശേഷം അവയുടെ അപ്പോഴുള്ള നിംഫ് രൂപത്തിൽ നിന്നും പൊളിച്ച് പുറത്തേക്ക് വരുമ്പോൾ അതിന് ചിറകുണ്ടാവും. അതിനുശേഷം അവ പാറി ഇരപിടിയന്മാരായിട്ട് പ്രാണികളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയും ഇണചേരുകയും ചെയ്യുകയാണ്. ഇതിൽ കൗതുകമുള്ള കാര്യം, നമ്മുടെ ഡ്രാഗൺ ഫ്ലൈസിന് ലാർവകളില്ല, അവക്ക് നിംഫാണുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്ലൈസിൻ്റെ അല്ലെങ്കിൽ തുമ്പികളുടെ ലാർവകളാണ് കുഴിയാനുകൾ എന്ന് പറയുന്നത് ശരിയല്ല. ഇനി ഈ ലാർവൽ ഘട്ടത്തിന് തന്നെ വളരെ വ്യത്യാസമുണ്ട്. ചിലവയുടെ ലാർവൽ ഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിംഫ് ഘട്ടം എന്ന് പറയുന്നത് വളരെ ദൈർഘ്യമേറിയതായിരിക്കും. ഭക്ഷണ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ ഇൻസ്റ്റാറുകൾ പൂർത്തിയാക്കുക. ഡ്രാഗൺ ഫ്ലൈസിൻ്റെ അഥവാ കല്ലൻ തുമ്പികളുടെയൊക്കെ ഈ നിംഫ് ഘട്ടം ചിലപ്പോൾ വളരെ ദൈർഘ്യമേറിയതാവും. മാസങ്ങൾ കൊണ്ട് തന്നെ ഈ ജീവഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നവയുണ്ട്, വർഷങ്ങൾ കൊണ്ട് മാത്രം ഈ ജീവഘട്ടം പൂർത്തിയാക്കുന്നവയുണ്ട്. ചിലവ അഞ്ച് വർഷമൊക്കെ പൂർത്തിയാക്കിയിട്ട് അത്രയും കാലം വെള്ളത്തിൽ തന്നെ അവ കഴിയുകയാണ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ കുഴിയാനയിലേക്ക് കുഴിയാന. ഇതേപോലെ വളരെ സാധുവായിട്ടുള്ള ആൻലയൺ ലേസ്വിങ് എന്ന് പറയുന്ന ഒരു പ്രാണിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞല്ലോ. അവ മുട്ടയിടുന്നത് മണലിലൊക്കെ ആയിരിക്കും മുട്ടയിടുക. അവിടെ നിന്ന് വിരിഞ്ഞു വരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അവ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഈ കുഴിയാനയുടെ ഒരു രൂപത്തിലേക്ക് മാറും. നമുക്കറിയാം വീർത്ത ഒരു ഉരുണ്ട ഒരു ശരീരം, അതിൽ കഴുത്ത് എന്ന് പറയുന്ന ഒരു ഭാഗം ഉള്ളതുപോലെ പ്രോത്തൊറാക്സ് നമുക്ക് അത്തരത്തിൽ വേണമെങ്കിൽ പറയാം. അതിനുശേഷം തല എന്ന് പറയുന്നത് ചതുര ആകൃതിയിലായിരിക്കും. അതിൻ്റെ മുകളിൽ വലിയ രണ്ട് കൊക്കകൾ പോലെയുള്ള അല്ലെങ്കിൽ അരിവാളുകൾ പോലെയുള്ള ദീർഘ ായിട്ടുള്ള അതിൽ തന്നെ കുനിപ്പുകളുള്ള രണ്ട് വദനഭാഗങ്ങൾ ഉണ്ടാവും. ഇത് മാൻഡിബിൾ മാക്സില എന്നൊക്കെ പറയുന്ന പ്രാണികളുടെ വദനഭാഗം തന്നെയാണ്. ഈ വദനഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവക്ക് വിഷം കുത്തിവെക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ചില തരത്തിലുള്ള എൻസൈമുകൾ ഇരയുടെ മുകളിലേക്ക് കുത്തിവെച്ച് അവയെ ദഹിപ്പിക്കാനും പറ്റുന്നത്. ഇവ ഈ പ്രായമാകുമ്പോഴേക്ക് തന്നെ കൂട് പണിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കുന്നു. അവ മണലിൽ ആണ് പൊടിമണൽ അല്ലെങ്കിൽ മണ്ണ് അതേപോലെയുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള സാധനങ്ങളിൽ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് കുഴി പണിയുകയാണ് ചെയ്യുന്നത്. 5 സെന്റിമീറ്റർ ഒക്കെ വ്യാസം ഉള്ള കുഴിയൊക്കെ ഇവ പണിയും. ലോകത്തെങ്ങുമായിട്ട് 2000 സ്പീഷീസ് ഈ മൃമലിയോണിടയിൽ ആൻലയണുകളുണ്ട്. പല തരത്തിലുള്ള ആൻലയണുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവ ഇത്തരത്തിൽ 5 സെന്റിമീറ്റർ ഒക്കെ വ്യാസമുള്ള ചോർപ്പിൻ്റെ ആകൃതിയിലുള്ള ഫണലിൻ്റെ ആകൃതിയിലുള്ള കുഴിയാണ് പണിയുന്നത്. വളരെ തന്ത്രപരമായിട്ട് മണലിനെ പിൻകാലുകൊണ്ട് തെറിപ്പിച്ച് കളഞ്ഞിട്ടാണ് ഇവ ഇത്തരത്തിലുള്ള കൂട് നിർമ്മിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മിനുസമുള്ള പൊടികൾ മാത്രമായിട്ട് അവിടെ അവശേഷിക്കും, ബാക്കിയുള്ള വലിപ്പം കൂടിയ തരികളൊക്കെ പുറത്തേക്ക് അടിച്ച് തെറിപ്പിച്ച് കളയുകയും അവസാനം ഇതിന് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ആംഗിൾ ഉണ്ടല്ലോ, അതായത് ഒരു സാധ്യമാകുന്ന ഏറ്റവും വലിയ ചെരിവ് എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ഒരു ചെരിവ് നിർമ്മിച്ചതിന് ശേഷം ഇതിനുള്ളിൽ തന്നെ ഇവർ കാത്തിരിക്കുകയാണ് ചെയ്യുക, ഇരകളെ കാത്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോഴും ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ചില രോമങ്ങൾ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് ഈ മണലിൽ ഉള്ള സ്പന്ദനങ്ങൾ തിരിച്ചറിയാൻ വിധം പറ്റുന്ന വിധത്തിൽ പിടിച്ചിരിക്കും. മണലിലൂടെ പ്രാണികൾ നടക്കുന്നതിൻ്റെ സ്പന്ദനം പോലും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും. അത്രയും സോഫ്റ്റായിട്ടുള്ള ആ കമ്പനങ്ങൾ പോലും അവ തിരിച്ചറിയും. ഏതെങ്കിലും അബദ്ധത്തിൽ ഉറുമ്പോ അല്ലെങ്കിൽ ചെലന്തികളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രാണികളോ ഈ ചോർപ്പിൻ്റെ അരികുകളിൽ എത്തുകയാണെങ്കിൽ ഇടിഞ്ഞ് താഴോട്ട് വീഴും. അതോടുകൂടിയിട്ട് താഴോട്ട് വീഴുന്നവയെ വീണ്ടും വീണ്ടും മുകളിലോട്ട് കയറുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉള്ളിലുള്ള കുഴിയാനെ ശ്രമിക്കും. അവ മണൽ തെറിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മുകളിൽ നിന്നും അവലഞ്ചുകൾ പോലെ വലിയ മലഞ്ചെരിവുകളിലെ മല ഇടിഞ്ഞു വരുന്നത് പോലെ ഈ മണൽ താഴോട്ട് ഇടിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരത്തിൽ അതിനെ പിടിച്ച് അതിൽ വിഷം കുത്തി അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുത്തുകയും അതിനുശേഷം അതിലേക്ക് എൻസൈമുകൾ ദഹന രസങ്ങൾ കുത്തിവെച്ച് അതിനെ ദഹിപ്പിച്ച് അതിൻ്റെ സത്ത് മുഴുവൻ വലിച്ച് കുടിച്ചതിൻ്റെ ശേഷം ഈ ചണ്ടിയായിട്ടുള്ള ഇതിൻ്റെ എക്സോസ്കെൽട്ടൺ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുക. ദൂരേക്ക് വലിച്ചെറിഞ്ഞ് വീണ്ടും പഴയതുപോലെ ഈ ഫണൽ രൂപത്തിലുള്ള കുഴിയുടെ അരികുകളൊക്കെ ശരിയാക്കിയതിൻ്റെ ശേഷം അടുത്ത ഇരയെ കാത്ത് ഇവർ നിൽക്കും. പറഞ്ഞതുപോലെ തന്നെ ഇവക്കും ഇവയുടെ ഭക്ഷണ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇവയുടെ ദൈർഘ്യം, ജീവ ദൈർഘ്യം എന്നുള്ളത്. എത്ര പെട്ടെന്ന് അടുത്ത ഇൻസ്റ്റാറിലേക്ക് പോകാൻ മാത്രമുള്ള ഭക്ഷണം ലഭിക്കുന്നു അതിനനുസരിച്ചിട്ട് അവ വേഗത്തിൽ വേഗത്തിൽ തന്നെ ഉറപ്പൊഴിച്ച് കളഞ്ഞ് പുതിയ സ്റ്റേജിലേക്ക് പോകും. ചില ഓരോ സ്പീഷീസ് വൈസായിട്ട് ഇവയുടെ ഇൻസ്റ്റാറുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. 4-5 തവണ ഉറപ്പൊഴിച്ചതിൻ്റെ ശേഷമാണ് പൂർണ്ണരൂപത്തിലേക്ക് കുഴിയാനകൾ എത്തുക. അതിന് ചിലപ്പോൾ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ വേണ്ടി വരും. ഭക്ഷണ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ഈ കാലയളവ്. ഈ ഒരേ കുഴിയുടെ തൊട്ടപ്പുറത്തുള്ള കുഴിയിലുള്ള കുഴിയാനക്ക് ധാരാളം ഉറുമ്പുകൾ കിട്ടുകയാണെങ്കിൽ അവ വേഗത്തിൽ വേഗത്തിൽ ഭക്ഷണം കഴിച്ച് അവയുടെ ഇൻസ്റ്റാറുകൾ പൂർത്തിയാക്കി അവ പ്യൂപ്പേറ്റ് ചെയ്ത്, അതായത് പ്യൂപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടത്തിലെ ഇൻസ്റ്റാർ, അതായത് ഉറപ്പൊഴിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം അവ മണല് തന്നെ ചുരുട്ടി കൂട്ടി ബോൾ പോലെയാക്കി അതിന് ചുറ്റും രോമങ്ങളും സിൽക്ക് നൂലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൂടുണ്ടാക്കിയിട്ട് മണലിൻ്റെ അടിയിൽ ഒളിച്ചു വെക്കുകയാണ് ചെയ്യുക. ശേഷമാണ് അതിൻ്റെ മെറ്റാമോർഫസിസ് എന്ന് പറയുന്ന സംഭവിക്കുന്നത്. ഈ അത്ഭുതകരമാണ് ഇവയുടെ മെറ്റാമോർഫസിസ്. വളരെ ചെറുതാണ് കുഴിയാനെങ്കിലും പുറത്തു വരുന്ന ആൻലൈൻ ലേസ്വിങ് എന്ന് പറയുന്നത് നല്ല നീളമുള്ള ഒരു ജീവിയാണ്. മാജിക്കുകാരുടെ അത്ഭുതം പോലെ നമുക്ക് തോന്നി. ഇത്ര ചെറിയ ഒരു ചെപ്പ് കൂടത്തിൽ നിന്ന് ഇത്ര വലിയ രൂപം പുറത്തു വരുന്നത് പോലെയാണ്. വളരെ ചെറിയ കൊക്കൂൺ കൂട്ടിൽ നിന്നും അവ മടക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് നിവർത്തി വരുമ്പോഴേക്കും വളരെ വലിപ്പമുള്ള ഒരു പ്രാണിയായിട്ടാണ് ആൻലൈൻ ലേസ്വിങ്ങുകൾ വരിക. ഇങ്ങനെ ആൻലൈൻ ലേസ്വിങ്ങുകൾ വന്ന് തിരിച്ചു വന്നിട്ട് അവ വീണ്ടും ഇടചേർന്ന് മുട്ടയിടാൻ വീണ്ടും ഇതേപോലെ മണലിൽ വന്ന് അവ മുട്ടയിട്ട് അവ വിരിഞ്ഞ് പുതിയ കുഴിയാനയായിട്ട് കുഴി പണിയുമ്പോഴും പഴയ ആൾ ചിലപ്പോൾ ഇരയൊന്നും കിട്ടാതെ അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇവയുടെ ജീവദൈർഘ്യം, ഇവയുടെ ലാർവൽ ഘട്ടത്തിൻ്റെ കാലയളവ് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എത്ര വേഗത്തിൽ ഭക്ഷണം കിട്ടുന്നു അത്ര കണ്ട് അനുസരിച്ചിട്ട് ഇവയുടെ ലാർവൽ ഘട്ടം പൂർത്തിയാക്കുകയാണ് ചെയ്യുക. ഏറ്റവും കൗതുകരമായിട്ടുള്ളൊരു കാര്യം, ഇവയൊക്കെ ഭക്ഷണം കഴിക്കുമെങ്കിലും പുറത്തേക്ക് വിസർജ്യങ്ങൾ കളയാനുള്ള ഒരു ദ്വാരവും ഇവക്കില്ല. അതുകൊണ്ട് തന്നെ കുഴിയാനകൾ ഭക്ഷണം കഴിച്ച് അത് മുഴുവൻ അവയുടെ എല്ലാ ലാർവൽ ഘട്ടവും കഴിഞ്ഞിട്ട് അവസാനം പ്യൂപ്പേറ്റ് ചെയ്യാൻ കൊക്കൂണായിട്ട് മാറാൻ ശ്രമിക്കുന്ന സമയത്ത് മാത്രമാണ് ടാറ് പോലെ കറുത്ത വേസ്റ്റ് വിസർജ്യം മുഴുവൻ കളയുന്നുള്ളൂ. അതുവരെയും ഇവയുടെ ശരീരത്തിൽ തന്നെ ഇത് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുക. ഈ വേസ്റ്റ് ചിലപ്പോൾ ഇവയുടെ കൊക്കൂണുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പശയായിട്ടോ അല്ലെങ്കിൽ കവചമാകാനോ ഒക്കെ ചിലത് ഉപയോഗിക്കാറുമുണ്ട്. ആൻലൈൻ ലേസ്വിങ്ങുകളുടെ കൗതുകകരമായിട്ടുള്ള കാര്യം, അവ ഉയരത്തിൽ പറക്കുന്നില്ല. രാത്രി മാത്രമാണ് അവ ഇര തേടിയോ ഇണ തേടിയോ സഞ്ചരിക്കുക. പകൽ മുഴുവൻ സ്വസ്ഥമായിട്ട് ഏതെങ്കിലും ഇലകളുടെ അടിയിൽ ഒളിച്ചു കഴിയുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആൺലൈനുകളെ ഇഷ്ടംപോലെ കുഴിയാനകൾ കാണാൻ പറ്റുമെങ്കിലും ആൺലൈനുകളിൽ വിരിഞ്ഞുണ്ടാകുന്ന ഈ ലേസ്വിങ്ങുകളെ പ്രാണികളെ കാണാൻ അപൂർവമായിട്ടേ അവസരം കിട്ടുകയുള്ളൂ. ഇവ വളരെ ഡ്രാഗൺ ഫ്ലൈസിനെ പോലെ ആകാശത്ത് പറന്നു കിടക്കുന്ന കരുത്തന്മാരല്ല. വളരെ താഴെ മാത്രം 1.5 meter ഉയരത്തിൽ മാത്രം പറന്നു കിടക്കുന്നവയാണെന്ന് പറഞ്ഞു. ഈ കുഴിയൊരുക്കാൻ വേണ്ടിയിട്ട് മണലിൽ ഇവർ ചറപറ നടക്കും. അങ്ങനെ നടക്കുമ്പോഴുണ്ടാകുന്ന ചില അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൂഡിലുകൾ പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെ ഡൂഡിൽ ബഗ്സ് എന്നും വടക്കേ അമേരിക്കക്കാർ വിളിക്കാറുണ്ട്. എൻ്റെ ഉപ്പാപ്പാക്കൊരു ആരി ഉണ്ടായിരുന്നു എന്നാണല്ലോ ബഷീറിൻ്റെ കുഞ്ഞുത്താത്തുമ്മ പറയുന്നത്, ഏറ്റവും അഭിമാനത്തോടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവസാനം അത് തിരുത്തിക്കൊണ്ട് ഗദ്ഗദത്തോടെ അവർ പറയുന്നുണ്ട് അതൊരു കുയ്യാനയായിരുന്നു എന്ന്. മലയാളത്തിൽ നമ്മൾ കുയ്യാന എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാകുമെങ്കിലും ആഷറിനെ അഭിമുഖീകരിച്ച ഒരു വലിയ പ്രശ്നമുണ്ട്. ഇതിന് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ അതിന് ആൻലൈൻ ലേസ്ലിമിംഗ് എന്നോ ആൻലൈനോ എന്നൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞുത്താത്ത് ഉപയോഗിച്ച കുയ്യാന എന്ന് പറയുന്ന ആ വാക്കിലെ ആനത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് അദ്ദേഹം അതിന് ഉപയോഗിച്ച ഒരു രീതി എലിഫൻ്റ് ആൻഡ് എന്നുള്ള ഒരു വിവർത്തനമാണ് കുയ്യാനക്ക് ഉപയോഗിച്ചത്. അതുപോലെ നമുക്കും യാൻലേൺ ലേസ്വിങ് എന്ന് പറയുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പറയാൻ വിഷമമുള്ള ഒരു പേരിന് പകരം കുഴിയാന തുമ്പി എന്നുള്ള പേര് മാറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അതിൻ്റെ സൂചന ഉണ്ടാകുന്ന തുമ്പി എന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ടുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള കുഴിയാന പ്രാണിയെന്നോ അതേപോലെ എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കേണ്ടി വരും.
1: കുഴിയാനയെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
0: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
1: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
0: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
2: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
0: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ മാസം 10 മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ മാസം 10-നകം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.
3: രാമ രാമ രാമ നീലമേഘശ്യാമ.
4: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമൂഹത്തിലെ വെല്ലുവിളികളും സംഘർഷങ്ങളും മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെന്ന് മന്ത്രി സി പി ജോൺ. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായ്ച്ചിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. രണ്ടു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും അവലോകനം ചെയ്യും. കൂടാതെ പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പരസ്പരം കൈമാറും. ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും ജപ്പാനും നിരവധി ധാരണാപത്രങ്ങളും കൈമാറും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ വൈകിട്ടാണ് സനേ തകായ്ച്ചി ന്യൂഡൽഹിയിലെത്തിയത്. ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ ആഗോള പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പുതിയ ചുവടുവയ്പ്പാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിൽ ഭീകരവാദ പ്രവർത്തനത്തിന് പദ്ധതിയിട്ട 4 പേർ സ്പെഷ്യൽ പോലീസ് റെയ്ഡിൽ അറസ്റ്റിലായി. ISI സ്പോൺസർ ചെയ്യുന്ന അന്തർ സംസ്ഥാന ഭീകരവാദ ആയുധ ശൃംഖലയ്ക്കെതിരെ നടത്തിയ റെയ്ഡിലാണ് 4 പേരുടെയും അറസ്റ്റ്. ISI ഭീകരവാദി ഷഹസാദ് ഭാട്ടിയുടെ കൂട്ടാളികളായ ഇവരിൽ നിന്ന് വിദേശ നിർമ്മിത പിസ്റ്റലുകളും വെടിയുണ്ടകളും സെൽഫോണുകളും കണ്ടെടുത്തു. വെനിസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2295 ഉയർന്നതായി വെനിസ്വേല നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ് അറിയിച്ചു. 1000ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 13,000 വീട് നഷ്ടപ്പെട്ടതായും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 25-ന് 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വെനിസ്വേലയിൽ അനുഭവപ്പെട്ടത്. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആറന്മുള MLA അബിൻ വർക്കിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റിന് ഇത് സംബന്ധിച്ച കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതെന്നും അത് പൂർണ്ണമായും വിശ്വസിക്കുകയാണെന്നും സ്പീക്കർ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റ് കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും വിഴിഞ്ഞം സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വത്താണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഭൂമി അന്യാധീനപ്പെട്ടു പോവാതിരിക്കാനാണ് ഓഹരി കൈമാറ്റം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അറിയണം എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും സ്പീക്കർ അറിയിച്ചു. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. UDF ഗവൺമെന്റ് കോർപ്പറേറ്റ് മേധാവിമാരുടെ താൽപര്യങ്ങൾക്ക് കുടപിടിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വീരം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിരക്ക് കാര്യത്തിൽ അനാവശ്യ ധൃതിയും വാശിയുമാണ് മുഖ്യമന്ത്രി കാണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ധനകാര്യ ബിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് അവസാന ഘട്ടത്തിലാണെന്നും ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റിന് വേണമെങ്കിൽ നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിക്കാമായിരുന്നുവെന്നും സഭാ നടപടികളോട് പ്രതിപക്ഷം നല്ല നിലയിലാണ് സഹകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഭരണപക്ഷം മുന്നോട്ടു പോകുന്നതെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളും ഉണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കി വരികയാണെന്നും ശാസ്ത്ര വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൗരവമായി കാണണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിച്ച് സമൂഹത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകണമെന്ന് CP ജോൺ നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഷെയർ കൈമാറാൻ തീരുമാനിച്ചത് പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 3,000 കോടി രൂപ ചെലവാക്കിയ അദാനി 13,000 കോടിക്കാണ് തുറമുഖം മറിച്ചുവിറ്റതെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25% ഷെയർ മാറ്റാൻ ഗവൺമെന്റ് അനുവാദം വേണമെന്നിരിക്കെ മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നും MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ജനറൽ ദ്വിവേദി പ്രതിഷേധ സൂചകമായി രാജിവെക്കുകയും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറുകയും ചെയ്തുവെന്നാണ് പാക് പ്രചാരണം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ സംഘമാണ് വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. 4 പതിറ്റാണ്ടിലേറെ രാജ്യത്തെ സേവിച്ച ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സർവീസിൽ നിന്ന് വിരമിച്ചതാണെന്നും നടപടിക്രമങ്ങൾക്ക് അനുസൃതമായാണ് കരസേനാ മേധാവിയുടെ അധികാര കൈമാറ്റമെന്നും PIB വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് സെന്ററായ ചെറുപ്പ ആരോഗ്യ കേന്ദ്രം അത്യാധുനിക സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. 24 മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇന്നലെ നിയമസഭയിൽ MA റസാഖ് മാസ്റ്റർ വിഷയത്തിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഒരു തവണ കൂടി ചേരാൻ തീരുമാനമായി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. ഘടകകക്ഷികളുടെയും മുന്നണികളുടെയും നിലപാട് ഒരിക്കൽ കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ഉപസമിതി തുടർ തീരുമാനങ്ങളിലേക്ക് കടക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ 2-3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ പരാജയപ്പെടുത്തിയത്. രാവിലെ സാന്താക്ലാരയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബോസ്നിയ ഹെർസഗോവിനെ തോൽപ്പിച്ചാണ് അമേരിക്കയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയും നേരിടും. പുന്നമടക്കായലിൽ August 22 സംഘടിപ്പിക്കുന്ന 72nd നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കുന്ന മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ഈ മാസം 8 വൈകിട്ട് 5 എൻട്രികൾ നൽകാം. A4 സൈസ് ഡ്രോയിംഗ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. എൻട്രികൾ അയക്കുന്ന കവറിൽ 72nd നെഹ്റു ട്രോഫി ജലമേള ഭാഗ്യചിഹ്ന മത്സരം എന്ന് രേഖപ്പെടുത്തണം. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിന് നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി K.O. ശശിധരൻ.
1: മനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകൾ, ബാംബു മ്യൂറൽ ഡെക്കാപേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൗശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. 60 വനിതകൾ ചേർന്നാണ് മുളയിൽ ശില്പങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിച്ചെടുത്തത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 ബാരാപ്പുഴയുടെ കരകളിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5,000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചത്. തൊഴിൽരഹിതരായ 400 വനിതകൾക്ക് മുളയുൽപ്പന്ന നിർമ്മാണ കരകൗശല രംഗത്ത് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ഈ പദ്ധതി പായത്തിന്റെ മുഖഛായ മാറ്റുമെന്ന് ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T.ഷബ്ന പറഞ്ഞു.
0: സംസ്ഥാനത്തിന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സ്വർണവില വർദ്ധിച്ചു. പവന് 1,120 രൂപ കൂടി 1,05,440 രൂപയായി. DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി K.അനുശ്രീയെയും സെക്രട്ടറിയായി മുഹമ്മദ് അഫ്സലിനെയും തെരഞ്ഞെടുത്തു. തലശ്ശേരിയിൽ ചേർന്ന ജില്ലാ സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലാ മുൻ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആലിക്കുട്ടി മാസ്റ്റർ അന്തരിച്ചു. രാവിലെയായിരുന്നു അന്ത്യം. വാഹനാപകടത്തെ തുടർന്ന് 24 വർഷത്തോളം ചികിത്സയിലായിരുന്നു അദ്ദേഹം. വയനാട് പെരിക്കല്ലൂരിനടുത്ത് വനത്തിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമൂഹത്തിലെ വെല്ലുവിളികളും സംഘർഷങ്ങളും മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെന്ന് മന്ത്രി C.P. ജോൺ. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 ശ്രോതാക്കളുടെ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ, 2 അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജയ് ജവാൻ, തുടർന്ന് വായനാ വസന്തം. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനം. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി. ഇതിൽ അരവിന്ദാശൻ കൊതേരി തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കേൾക്കാം നാട്ടുവിശേഷം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഒരു വർഷത്തെ റെസിഡൻഷ്യൽ മെഡിക്കൽ IIT NIT എൻട്രൻസ് പരിശീലനം നൽകുന്നു. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോം ഈ മാസം 15 മുൻപ് ജില്ലാ ഫിഷറീസ് ഓഫീസിൽ ലഭ്യമാകണം. ഫോൺ നമ്പർ 0497273101. കോർപ്പറേഷൻ CDSന്റെ മാസ വിപണനമേള ഇന്നലെ ആരംഭിച്ചു. ഈ മാസം 4 വരെ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കും. കേരള ഗ്രാമീണ ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് യൂണിയന്റെ 10th സംസ്ഥാന സമ്മേളനം ഈ മാസം 5 കോഴിക്കോട് ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. കാപ്പാട്ടുകാവ് ക്ഷേത്രം പ്രതിഷ്ഠാ ദിനോത്സവം നാളെ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% ഇപിഎഫ്ഒ. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
1: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും.

0: സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ് അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും CNG LPG ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ CNG വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി ഒരു വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിനുശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രീനിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറണുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ഗോളിന് ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2-ാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മണിക്ക് മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77,160, നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനയുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 പേർ അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000-ത്തിലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% EPFO. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ട്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ദേശഗാനങ്ങളിൽ ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9037008960. നമ്പർ ഒരിക്കൽ കൂടി 9037008960. ആദ്യ സന്ദേശം വായിക്കാം. ഹായ് റേഡിയോ മലബാർ, സന്ദേശഗാനത്തിലൂടെ എൻ്റെ പ്രിയ ഗാനം കേൾപ്പിച്ചു തരുമോ? തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരുന്നതാണ്. ആഗമനം എന്ന ചിത്രത്തിലെ ONV ഗാനരചന നിർവഹിച്ച് വിദ്യാധരൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ നന്ദ്യാർ വട്ടത്തിൻ പൂവുകൊണ്ടേ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് നായാട്ടുപാറയിൽ നിന്നും ജേഷ്മ പ്രകാശ്.

സന്ദേശഗാനങ്ങളിൽ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. ഒരു പഴയ സിനിമ സേതുബന്ധനം, ഇതിൽ ഒരു മനോഹര ഗാനം ലത പാടിയത്, മഞ്ഞക്കിളി സ്വർണക്കിളി എന്നത്. പഴമയെ സ്നേഹിക്കുന്ന എനിക്ക് ഈ ഗാനം വച്ചുതരുമെന്ന പ്രതീക്ഷയോടെ പ്രാന്തം ചാലിൽ നിന്നും ടി കെ രാഘവൻ, ലീലാ രാഘവൻ എന്നിവർ ചേർന്ന് സന്ദേശമയച്ച ഈ രണ്ടു പേർക്കും നമുക്ക് ആ പഴയ ഗാനം കേൾപ്പിച്ചു കൊടുക്കാം അല്ലേ?

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം വായിക്കാം. പ്രിയ റേഡിയോ മലബാറിന് നല്ലൊരു ഉച്ച നമസ്കാരം നേർന്നുകൊണ്ട് എന്റെ ചങ്കിന്റെ ചങ്കായ പ്രിയ സുഹൃത്തായ അപ്പു എന്ന പേരോടുകൂടിയ ഗാനം എന്റെ പ്രിയപ്പെട്ട അപ്പുവിന് വേണ്ടി ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ അപ്പുക്കുട്ട തുപ്പിക്കാര എപ്പ കല്യാണം എന്ന ഗാനം എന്റെ ചങ്കായ അപ്പുവിന് വേണ്ടി ഒന്ന് കേൾപ്പിക്കാമോ? എന്താ ഒരു സംശയം പോലെ. തീർച്ചയായിട്ടും കേൾപ്പിക്കുന്നതാണ്. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഫോർട്ട് കൊച്ചി കുടുംബത്തിൽ നിന്നും ജയങ്കർ.
5: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള സന്ദേശമാണ് അടുത്തത്. സന്ദേശഗാനത്തിൽ കൂടി എനിക്ക് ഈ കഴിഞ്ഞ ജൂൺ 29 വിവാഹവാർഷികം ആഘോഷിച്ച ആണിക്കരിയിലെ രജീഷ് ഡാനിഷ ദമ്പതികൾക്കും പയ്യപ്പറമ്പിലെ പ്രവീൺ സനിത ദമ്പതികൾക്കും നമ്മുടെ മധുരവാണി കൂട്ടുകാർക്കും വേണ്ടി
1: മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി
0: എന്ന ഗാനം കേൾപ്പിക്കാമോ? തീർച്ചയായിട്ടും കേൾപ്പിക്കുന്നതാണ്. ഈ ഒരു സന്ദേശം അയച്ചിരിക്കുന്നത് ആണിക്കരിയിൽ നിന്നും ബാബു.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: നമസ്കാരം റേഡിയോ മലബാർ. ഇന്നത്തെ സന്ദേശഗാനത്തിൽ ശംഖനാദം സിനിമയിൽ മന്ദാരക്കാറ്റിൽ പടരും പൂങ്കാറ്റിൽ എന്ന ഗാനം ജയങ്കർ ഫോർട്ടുകൊച്ചി, ശ്രീധരൻ അവണൂർ, കൃഷ്ണേട്ടൻ, ഗായത്രി ചേച്ചി, റാണി വർഗീസ്, ഷീബ, മറ്റു ശ്രവ്യധാര ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കുമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് പാലക്കാട് വടക്കേ വാവന്നൂരിൽ നിന്നും പി വി മുഹമ്മദ്.

സന്ദേശഗാനങ്ങളിലെ അടുത്ത സന്ദേശം വായിക്കാം. പാനൂരിൽ നിന്നും റിജിനിയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഗാനം ജീവാംശമായി നീയൻ, സിനിമ തീവണ്ടി. ഈ ഗാനം ഈ കഴിഞ്ഞ ജൂൺ 30-ാം തീയതി 7-ാം വിവാഹവാർഷികം ആഘോഷിച്ച ഋത്വിക് ആൻഡ് സുജയ എന്നിവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. 7-ാം വിവാഹവാർഷികം ആഘോഷിച്ച ഋത്വിക്കിനും സുജയ്ക്കും ഈ വൈകിയ വേളയിലും റേഡിയോ മലബാറിന്റെ ആശംസകൾ അറിയിക്കുന്നു.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള സന്ദേശമാണ് അടുത്തതും. പ്രിയ റേഡിയോ മലബാർ, ഈ സന്ദേശം അയക്കുന്നത് വട്ടിപ്പുറത്തു നിന്നും ഗീതയാണ്. ഈ കഴിഞ്ഞ June 30 63rd പിറന്നാൾ ആഘോഷിച്ച മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മസേനയിൽ ജോലി ചെയ്യുന്ന മണ്ണൂരിലെ എൻ്റെ ചേച്ചി പ്രസന്നയ്ക്ക് വേണ്ടി ഒരു പെണ്ണിൻ്റെ കഥ എന്ന സിനിമയിലെ പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി എന്ന ഗാനം സന്ദേശഗാനത്തിലൂടെ കേൾപ്പിച്ചു തരുമോ? ഈ ഗാനം അനുജത്തി ഗീത, ചേച്ചിയുടെ മക്കൾ ധനേഷ്, ധന്യ, സന്ധ്യ, കൊച്ചുമക്കൾ സാരംഗ്, ആതിര, അയാൻ, ശ്രീയാൻ എന്നിവർക്ക് വേണ്ടിയും റേഡിയോ മലബാറിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഈ ഗാനം സമർപ്പിക്കുന്നു.

അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് മൂന്നാം പീടികയിൽ നിന്നുമാണ്. സന്ദേശം അയച്ചിരിക്കുന്നത് റിനീഷ് കെ കെ. ഞാൻ ഒരു പ്രവാസിയാണ്. യാദൃശ്ചികമായിട്ടാണ് റേഡിയോ മലബാർ കേൾക്കാനിടയായത്. അതിലെ ഓരോ പരിപാടികളും വളരെയേറെ ഇഷ്ടത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈയൊരവസരത്തിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി സമൂഹം എന്ന ചിത്രത്തിലെ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങും എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമല്ലോ. പാട്ടുവെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ റിനീഷ് കെ കെ, മൂന്നാം പീടിക.

0: ஸ்பிரிச்சுவல் பாட்டிக் அண்ட் பியூட்டி பார்லர் செகண்ட் ஃப்ளோர் லிங்க்ஸ் மால் மட்டனூர்.
1: கல்யாணம், என்கேஜ்மெண்ட், ஃபங்க்ஷன் ஏதுமாவட்டே, பார்ட்டி வெயർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് കൊച്ചിയിൽ നിന്നുമാണ്. കൊച്ചിയിലെ തൃക്കാക്കരയിലെ മൊയ്തീൻ കുഞ്ഞാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. രാജഹംസം എന്ന ചിത്രത്തിലെ വയലാറിന്റെ രചനയിൽ യേശുദാസ് പാടി മനോഹരമാക്കിയ സന്യാസിനി എന്ന ഗാനം വച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വച്ചു തരുന്നതാണ്. ഇതാ ഗാനം കേട്ടോളൂ.

റേഡിയോ മലബാർ സന്ദേശഗാനങ്ങളിലെ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. ഹായ് റേഡിയോ മലബാർ, നമസ്കാരം. ഞാൻ സഹദേവൻ ഫ്രം ഇടുക്കി. എനിക്ക് മിടുമിടുക്കി എന്ന മൂവിയിലെ അകലെ അകലെ നീലാകാശം എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം വന്നിരിക്കുന്നത്. യേശുദാസും എസ് ജാനകിയും പാടി മനോഹരമാക്കിയ ഈയൊരു ഗാനം സന്ദേശഗാനങ്ങളിലൂടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം.

ഇനി നായാട്ടുപാറ കുന്നൂത്തു നിന്നും ഷീന സരിത്ത് അയച്ച സന്ദേശം വായിക്കാം. പ്രിയ സന്ദേശഗാനത്തിന്, എനിക്ക് സന്ദേശഗാനത്തിലൂടെ തുടർക്കഥ എന്ന ചിത്രത്തിലെ അളകാപുരിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സന്ദേശം വന്നിരിക്കുന്നത്. ഒട്ടും താമസിപ്പിക്കുന്നില്ല, ഇതാ ഗാനം കേട്ടോളൂ.

റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ധാരാളം സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതിനാൽ ഇന്ന് ഉൾപ്പെടുത്താൻ കഴിയാത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
2: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
1: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
3: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
1: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ മാസം 10 മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ മാസം 10-നകം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.

तुम्हें प्यार दूं गोरे भैया।

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെൽ.

പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ. അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാൽ മതി അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ടാക്ടർ

செல்ல சிறகின் துடிக்கும் நாணம் தனுவில் வசந்த மலர்

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

जय जवान വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്നേഹസ്വാഗതം. ജയ് ജവാനിൽ നിന്ന് 23 വർഷക്കാലം ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച മട്ടന്നൂരുകാരനായ ശ്രീ എ വി സനാതനൻ തന്റെ അനുഭവങ്ങൾ റേഡിയോ മലബാറിലൂടെ പങ്കുവയ്ക്കുന്നു. നമസ്കാരം.
1: നമസ്കാരം. എൻ്റെ പേര് എ വി സനാതനൻ. ഞാൻ 1967 ജൂലൈ മാസം പട്ടാളത്തിൽ ചേർന്നു. പല കാരണങ്ങളാലും, കുടുംബസ്ഥിതി കാരണവും, ആ കാലത്ത് ജോലി നാട്ടിൽ വളരെ വിഷമമായതുകൊണ്ട് പട്ടാളത്തിൽ ചേരുവാൻ അന്ന് സാധിച്ചു. അങ്ങനെ 67 മുതൽ 1990 March 31 ഞാൻ പിന്നെ റിട്ടയർമെൻ്റായിട്ട് വന്നത്. അതിനുള്ളിലെ പല സംഗതികളും എന്ന് പറഞ്ഞാൽ, കൂടുതലും ഉത്തരേന്ത്യയിൽ തന്നെയായിരുന്നു എൻ്റെ സർവീസ്. ദക്ഷിണേന്ത്യ കണ്ടിട്ടില്ല, ലീവ് കിട്ടുകയില്ല. വർഷത്തിൽ 2 ലീവ് മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ക്യാഷ്വൽ ലീവൊക്കെ കിട്ടുമെങ്കിലും നമുക്ക് വന്നു പോകാനുള്ള ആ സമയം മാത്രമേ ക്യാഷ്വൽ ലീവിന് കിട്ടുള്ളൂ. കാരണം ഒരുപാട് ദിവസം വേണം, ഒരാഴ്ചയിലധികം യാത്ര തന്നെ വേണം. അതും ചിലപ്പോൾ ട്രെയിനിൽ വരുന്നതിന് മുമ്പേ 2 പട്ടാള ട്രക്കിലൊക്കെ വരേണ്ടി വരും. അത്രയും പിന്നെ ബോർഡർ ഏരിയയിലൊക്കെ ആയിരുന്നു സർവീസ്. എല്ലാ ബോർഡർ ഏരിയയും ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. കാശ്മീർ മുതൽ ഹിമാചൽ പ്രദേശ്, സിക്കിം, അങ്ങനെ അഗർത്തല എന്ന് പറയുന്ന ത്രിപുര, മിസോറാം, ഇങ്ങനെ എല്ലാ ഉത്തരേന്ത്യൻ ബോർഡർ ഏരിയയിലാണ് കൂടുതൽ സർവീസ് ഉണ്ടായിരുന്നത്. ദക്ഷിണേന്ത്യൻ സർവീസ് നമുക്ക് തീരെ കിട്ടില്ല. എൻ്റെ പിന്നെ റെജിമെൻ്റ് അങ്ങനെയായിരുന്നു, ആ ഭാഗത്ത് സർവീസ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ അതിനിടയിൽ യുദ്ധമുണ്ടായി. 71 യുദ്ധത്തിലും പങ്കെടുത്തു. 71 October 12 ഞങ്ങൾ ബേസ് ക്യാമ്പിൽ നിന്ന് യുദ്ധമുഖത്തേക്ക് യാത്ര തിരിച്ചത്. അവിടുന്ന് 3 യുദ്ധം തുടങ്ങിയത് പാകിസ്ഥാനുമായിട്ടുള്ളത്. അപ്പോൾ അതിനു മുന്നേ ബംഗ്ലാദേശ് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പാകിസ്ഥാനുമായിട്ടും യുദ്ധം പൊട്ടിപ്പുറം, രണ്ട് സൈഡിൽ നിന്നുള്ള യുദ്ധമായിരുന്നു. അങ്ങനെ 71 യുദ്ധം 3 മുതൽ 18 അന്ന് 8 അത് യുദ്ധം അവസാനിപ്പിച്ചത്. പക്ഷേ അതുവരെയുള്ള യാത്രകൾ ഇതിലെ കൂടി ഒന്ന് പറഞ്ഞാൽ തീരൂല. അങ്ങനെയുള്ള പല അനുഭവങ്ങളായിരുന്നു. പൊതുവെ ഒരു സംസാരമുണ്ട് നാട്ടിൽ, പട്ടാളക്കാർ വെറുതെ ബണ്ടിലടിച്ചു വിടുമെന്നും പറഞ്ഞിട്ട്. പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എത്ര ചെയ്തോ, നമ്മൾ റെജിമെൻറ്റുമായിട്ട് എന്തൊക്കെ ചെയ്തോ, അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതിൽ വളരെ കഷ്ടങ്ങളുണ്ടാവും, ചിലപ്പോൾ സന്തോഷങ്ങളുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി വിവരിച്ചിട്ട് ആവശ്യമില്ല. പറയും അയാൾ അങ്ങനെ അവിടുന്ന് പലതും ചെയ്തതെന്ന് പറയും. പക്ഷേ ഇവിടെ നമുക്കെന്തറിയാം, കേരളത്തിലെ ജനങ്ങൾക്ക് പട്ടാളക്കാരോടുള്ള ആ ഒരു സ്നേഹബഹുമാനം എന്ന് പറഞ്ഞത് അനുഭവത്തിലേ അറിയുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു ജവാൻ മരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പണ്ടൊന്നേ ബോഡി വരെ നാട്ടിലെത്താറില്ല. കാരണം ചില

0: ഓടികളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള അനുഭവങ്ങളും നമുക്ക് സർവീസിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നാട്ടിൽ വന്നാൽ പെട്ടെന്നുള്ളൊരു സ്വീകരണവും മാലയിടലും എല്ലാ നേതാക്കന്മാരും പല ആൾക്കാരും വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അതിനോട് തീർന്നു. ഒരു സെല്യൂട്ടും കുറച്ചൊരു പ്രഭാഷണവും കഴിഞ്ഞിട്ട് എല്ലാവരും പോവും. പിന്നെ ആ കുടുംബത്തിനെ നോക്കാൻ ആരും ഉണ്ടാവുന്നില്ല. അതിന് ഇന്നും നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പട്ടാളത്തിൽ വന്നാൽ ചില വിമുക്തഭട സംഘടനകളുണ്ട്. ആ സംഘടനയുടെ അടുപ്പുള്ളവർക്കും അതിൻ്റെ അകത്തെ മെമ്പർമാരായിട്ടുള്ളവർക്കും അവരുടെ കുടുംബത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ പെൻഷൻ വന്നതിന് ശേഷവും നാട്ടിൽ നോക്കുമ്പോൾ പട്ടാളക്കാർക്ക് ഒരു വിലയില്ല. ഒരു ജോലി കിട്ടണമെങ്കിൽ എല്ലാവർക്കും അറിയാം, ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയുകയാണ്, ഒന്നിക്കലോ രാഷ്ട്രീയം വേണം, അല്ലെങ്കിൽ നല്ലോണം കാശ് വേണം. ഇതൊന്നുമില്ലാത്ത ഒരു പട്ടാളക്കാരൻ എന്ത് ചെയ്യും? രണ്ടാമതും ഞാൻ DSC എന്ന് പറയുന്ന പട്ടാളത്തിലേക്ക് പോയി, കണ്ണൂരിലെ DSC, അതിൽ ചേർന്നു. അതിലും 14 വർഷം സർവീസ് ചെയ്തു. ആദ്യം 23 ചെയ്തു, പിന്നെ 14 വർഷം ഇതിലും സർവീസ് ചെയ്തു. പെൻഷനൊന്നും ഇല്ലെങ്കിലും 14 കൊല്ലം വീണ്ടും ഡിഫൻസിൻ്റെ ശമ്പളത്തിൽ തന്നെ ജീവിക്കാൻ പറ്റി. അപ്പോൾ ആദ്യം ദക്ഷിണേന്ത്യ കാണാത്തവൻ ഞാൻ, മാക്സിമം ദക്ഷിണേന്ത്യയിൽ തന്നെ അന്തമാൻ മുതൽ ഗുജറാത്തും ഒറീസയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറേ കണ്ടു. അതിൽ DSCയിലാണെങ്കിൽ അതിലും ഒരുപാട് അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്, ദുരനുഭവങ്ങൾ. ഒറീസയിൽ ഉണ്ടായിരുന്ന സൂപ്പർ സൈക്ലോൺ ഉണ്ടായിരുന്നു, 10,000 ആൾക്കാർ മരിച്ചതാണ്. അവിടെയും ഞങ്ങൾ DSC ആണെങ്കിലും ഡിഫൻസിൻ്റെ ഇതിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തു. അതും കഴിഞ്ഞിട്ട് അവിടുന്ന് പോയത് ഭുജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 2000 ഭൂകമ്പം എല്ലാവർക്കും അറിയാം എന്തൊക്കെ സംഭവിച്ചു എന്ന്. പക്ഷേ ഇവിടെ പലതും സംഭവിക്കുന്നുണ്ടെങ്കിലും ആ ഭൂകമ്പത്തിൻ്റെ നടുവിൽ ജീവിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് അവിടുത്തെ ആ വേദനാജനകമായ കാര്യങ്ങൾ പറഞ്ഞാൽ തീരില്ല. അവിടെയും 10,000 കണക്കൊന്നുമില്ല, അത്രക്കും ആൾക്കാർ പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവിടുന്ന് വരുന്നത് വരെയും അവിടുത്തെ ബോഡിയോ ഒന്നും അറിയില്ല, എല്ലാം എഴുതിത്തള്ളുന്ന പരിപാടിയാണ്. അത്രക്കും ആൾക്കാർ മരിച്ചിരുന്നു. അവിടെയും ഞങ്ങൾ DSC എയർഫോഴ്സിൻ്റെ കൂടെ ചേർന്നിട്ട് ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ പട്ടാളക്കാർ എവിടെ ഉണ്ടായാലും രക്ഷാപ്രവർത്തനത്തിനായാലും നാട്ടിലെ നല്ല കാര്യങ്ങൾക്കായാലും ശരി, ഏത് സമയത്തും ഉണ്ടാവും. ഇപ്പോൾ പെൻഷനാണെങ്കിലും നമ്മുടെ സംഘടന മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ഏതൊരു പ്രവർത്തനങ്ങൾക്കും എല്ലാവർക്കും അറിയാം, ശുചീകരണ പ്രവർത്തനങ്ങൾക്കായാലും ശരി മറ്റുള്ള ഇതിനായാലും ശരി, ഞങ്ങളെ സംഘടന അതിനും സജീവമായിട്ട് ഉണ്ടാവാറുണ്ട്.
1: ഈ ഒരു സർവീസിലേക്ക് എത്രാമത്തെ വയസ്സിലായിരുന്നു ആദ്യമായിട്ട് കടന്നു വരുന്നത്?
2: 18
1: 18
2: അതെ.
1: എവിടെയായിരുന്നു ആദ്യത്തെ ഒരു പോസ്റ്റിംഗ് എന്ന് പറയുന്നത്?
2: ആദ്യം ട്രെയിനിങ് ചെയ്തത് ഹൈദരാബാദിലായിരുന്നു. ഹൈദരാബാദിൽ നിന്ന് ഏകദേശം 2 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ 1.5 വർഷം 67 ചേർന്നു. 68 നവംബറിലാണ് അവിടുന്ന് ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടുന്നത്. അത് ശ്രീനഗറിനും കുറേ ദൂരെയായിട്ടുള്ള, ഇന്നിപ്പോൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ബാരാമുള്ള എന്ന് പറയുന്ന അതിനടുത്തുള്ളൊരു സ്ഥലത്ത്, പട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നത്. അവിടെയാണ് 2-3 വർഷം സർവീസ് ചെയ്തത്. അത് എപ്പോഴും മഞ്ഞ് വീഴുമ്പോൾ മഞ്ഞായി, അത് കഴിഞ്ഞ് ആ തണുപ്പ് ചൂടായി, എല്ലാ കാലാവസ്ഥകളും ഉണ്ട് അവിടെ. മഞ്ഞിൽ നടക്കാൻ പറ്റില്ല, അത്രക്കും വിഷമുള്ള കാലമായിരുന്നു.
1: ഇത്രയും സർവീസിനിടയ്ക്ക് നമുക്ക് ലീവ് കിട്ടുന്ന കാര്യം പറഞ്ഞല്ലോ, കൂടുതലും ലീവ് കിട്ടൽ വളരെ അപൂർവമായിട്ടാണ്. അന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു. ഇപ്പം ഒരുപാട് നമ്മുടെ ടെക്നോളജികൾ വളർന്നു, ഇപ്പം നേരിട്ട് കാണാൻ, വീഡിയോ കോൾ ചെയ്യാം, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്കൊരു ലെറ്റർ എഴുതിയിട്ട് ആ ഒരു ലെറ്റർ കിട്ടുമ്പോൾ തന്നെ ഏകദേശം 1 മാസത്തിന് മേലെയൊക്കെ.
2: 1 മാസം എന്ന് മാത്രമല്ല, ചിലപ്പോൾ അതിലും കൂടുതൽ വരും. കാരണം ലെറ്റർ അവിടെ എത്തുന്ന ഇവിടുന്ന് ഡൽഹി വരെ ചെല്ലപ്പോയി. ഡൽഹിയിൽ നിന്നാണ് 2 APO, ഒരു 56 APO പിന്നെ ഒരു 99 APO. 56 APO ഇതിൻ്റെ കേന്ദ്രം ഡൽഹിയിലും 99 APO കൽക്കട്ടയിലുമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മൾ അഡ്രസ്സ് അനുസരിച്ചിട്ട് അവിടെ പോയി ആ 2 APOയിലെത്തിയാൽ പിന്നെ അവിടെ അറിയാം നമ്മൾ ഓരോ യൂണിറ്റും എവിടെയാണെന്ന്. അങ്ങനെ ആ ഭാഗത്തേക്ക് അവർ പിന്നെ വിമാനം പോകുന്ന സ്ഥലത്തേക്ക് അയക്കും, അല്ലെങ്കിൽ ട്രെയിനിൽ, അങ്ങനെ ഏത് വിധത്തിലും എത്തും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും അവിടുന്ന് പിന്നെ എല്ലാ യൂണിറ്റിലേക്ക് വിടുത്തേമാരി കിട്ടൂല. ഓരോ റെജിമെൻറ്റിൽ നിന്നും ആൾക്കാർ DR ഡിസ്പാച്ചർ റൈഡർ അവിടെ പോയി കളക്ട് ചെയ്ത് അതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1 മാസത്തിൽ ഏറെ പിടിക്കും. ചുരുക്കം ഒന്നുകൂടി പറയാം, എനിക്ക് എൻ്റെ മകനെ പ്രസവിച്ചിട്ട് ആ ടെലിഗ്രാം എനിക്ക് കിട്ടുമ്പോൾ 10 ദിവസം കഴിഞ്ഞിരുന്നു.

പ്രിയ ശ്രോതാക്കളെ, 23 വർഷക്കാലം ഇന്ത്യൻ സേനയിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച മട്ടന്നൂരുകാരനായ ശ്രീ എ വി സനാതനന്റെ അനുഭവങ്ങളാണ് ജയ് ജവാനിലൂടെ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. ജയ് ഹിന്ദ്.

जय जवान വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണ പരമ്പര.

0: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. വായനാ വസന്തത്തിൽ ഇപ്പോൾ കേൾക്കാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനപ്പൂട എന്ന കഥ. അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം തരം വിദ്യാർത്ഥിനി ധനലക്ഷ്മി.
1: കൊലകൊമ്പനായ ഒരാന. ആ കൊമ്പനാനയുടെ വാലിലെ രോമമാകുന്നു വേണ്ടത്. എന്റെ സ്വന്തം ആവശ്യമല്ല, രാധാമണിക്ക് വേണ്ടിയാണ്. പുസ്തകത്തിൽ വയ്ക്കാൻ അവളെനിക്ക് മയിൽപ്പീലി തന്നിട്ടുണ്ട്. ആനക്കാരും ഞാനും വലിയ കൂട്ടുകെട്ടിലാണ്. നല്ല തളിരി വെറ്റില, പഴുക്കടയ്ക്ക, പുകയില എല്ലാം വീട്ടിൽ നിന്ന് മറ്റാരും കാണാതെ കൊണ്ടുപോയി ആനക്കാർക്ക് കൊടുക്കും. നിഷ്പ്രയാസം എനിക്ക് ആനവാൽ കിട്ടും. ആനക്കാരെല്ലാം എൻ്റെ ഇഷ്ടക്കാരാണല്ലോ. ഞാൻ ആനക്കാരോട് ചോദിച്ചു, ഒരു ആനവാൽ വേണം. ആനക്കാർ പരിഹസിക്കുന്ന മട്ടിൽ പറഞ്ഞു, ആനയ്ക്ക് ഒരേ ഒരു വാലല്ലേ ഉള്ളൂ, അത് മുറിച്ചു തന്നാൽ ആന എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, എനിക്ക് മുഴുവനും വേണ്ട, ഒരു പൂട മതി, ആനപ്പൂട. ആനപ്പൂടയോ? ആനക്കാർ ചിരിച്ചു. ഇതെന്താ, വല്ല കോഴിയോ മറ്റോ ആണോ? ആനക്കാർ തന്നില്ല. ഞാൻ ചോദിച്ചത് വെറും ഒരാനപ്പൂടയാണ്. തന്നില്ല. ആട്ടെ, ഞാൻ കാണിച്ചു തരാം. ഒരാനപ്പൂട ഞാൻ കട്ടെടുക്കും. രാവും പകലും ചിന്തയാണ്. ജീവനുള്ള ഒരു കൊലകൊമ്പന്റെ വാലിലെ രോമം എങ്ങനെ മോഷ്ടിക്കും? തെങ്ങിൽ തളച്ചു നിർത്തിയിരിക്കുന്ന ആനയുടെ പിറകിൽ ചെന്ന് പതുക്കെ വാല് പിടിച്ച് ഒരു രോമം മോഷ്ടിക്കാം. പക്ഷേ പെട്ടെന്ന് തിരിഞ്ഞ് ആന കുത്തിയാലോ? ഒടുവിൽ ഒരു എളുപ്പ വഴി കണ്ടുപിടിച്ചു. സർവമാന പേരും ആനകളും കുളിക്കുന്നത് കടത്തുകടവിലാണ്. നദിയിൽ കരയോട് ചേർന്ന് വെള്ളത്തിൽ മൂന്നാനകൾ കിടക്കുന്നു. നടുക്ക കിടക്കുന്നതാണ് കൊമ്പൻ. അവന്റെ വാലാകുന്നു മോഷ്ടിക്കേണ്ടത്. ഞാൻ വെള്ളത്തിൽ ചാടി മുങ്ങാൻ കുഴിയിട്ട് പതുക്കെ ചെന്ന് കൊമ്പനാനയുടെ പിറകിൽ തല

0: പൊക്കി നോക്കി. വാല് ശരിക്കും കണ്ടുപിടിച്ചു. എന്നിട്ട് മുങ്ങി. ആനയുടെ വാലിൽ പതുക്കെ പിടിച്ചു. പല്ലുകൊണ്ട് നീണ്ട ഒരു രോമം കരണ്ടു മുറിച്ചെടുക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. ഞാൻ കടിച്ച് പിടിച്ച് വാല് ഫലമായി പിടിച്ചകറ്റി ശക്തിയായി വലിച്ച ഓർമ്മയുണ്ട്. പിന്നെ ആകെ ഒരു ബഹളമാണ്. വാലിലെ പിടിവിട്ട ഞാൻ പൊങ്ങി. ആന ഭയങ്കരമായി അമറിക്കൊണ്ട് എണീറ്റ് തിരിഞ്ഞു. എന്നെ കണ്ടു. ഞാൻ ഒറ്റ മുങ്ങ്. മരണവേവലാതിയോടെ മുങ്ങാങ്കുഴിയിട്ട് ശീഘ്രം പാഞ്ഞു പാഞ്ഞു പോയി. ശ്വാസം വിടണം, ചങ്കു പൊട്ടാൻ പോകുന്നു. എന്നിട്ടും പൊങ്ങിയില്ല. ഒടുവിൽ പോയി പോയി വെള്ളത്തിൽ ഇരുട്ടുള്ള ഭാഗത്ത് പൊങ്ങി. ഞാൻ തിരിഞ്ഞു നോക്കി. ആന തുമ്പിക്കൈ ഉയർത്തി ഭയജനകമായ വിധത്തിൽ അമറുകയാണ്. മറ്റ് രണ്ടാനകളും എണീറ്റ് അമറുന്നുണ്ട്, ആളോട്ടവും ബഹളവും. വീട്ടിൽ ചെന്ന് ഉമ്മയോട് പറഞ്ഞു. ഉമ്മ, എൻ്റെ മുണ്ട് പോയി. ഉമ്മ പറഞ്ഞു, എല്ലാവരുടെയും മുണ്ട് പോയി. ആന വിരണ്ട ബഹളത്തിൽ ആളുകൾ തട്ടിയും മുട്ടിയും വീണ് ജീവനും കൊണ്ട് ഓടി. കൊമ്പന് പെട്ടെന്ന് ഭ്രാന്തിളകിയതാണ്. അത് ശരിയല്ലല്ലോ, എല്ലാ ബഹളത്തിനും കാരണക്കാരൻ ഞാനല്ലേ. ഈ സത്യം എങ്ങനെ പറയും? ബാപ്പ അതിന് പെരാന്തിളകിയതല്ല, പിന്നെ കടിച്ചു വലിച്ചതാണ്. എന്ത് കടിച്ചു വലിച്ചു? ബാപ്പ, ഞാൻ ആനേനെ കടിച്ചു. നീ കൊമ്പനാനേനെ കടിച്ചോ? അതെ, ഞാൻ മുങ്ങിച്ചെന്ന് അതിൻ്റെ ഒരു പൂട കടിച്ചൂരാൻ നോക്കി. ഉമ്മ പറഞ്ഞു, റബ്ബേ അതിന് ഒരുപാട് നൊന്ത് കാണും. ബാപ്പ ചിരിച്ചു, ഒരുപാട് നേരം ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്കെന്തിന് ആനപ്പൂട? ഞാൻ പറഞ്ഞു, രാധാമണി എന്നോട് ഒരാനവാല് ചോദിച്ചു. ഉമ്മയ്ക്ക് അപ്പോഴാണ് ചിരിക്കാൻ തോന്നിയത്. ഒരാനപ്പൂട മേടിച്ച് ഇവന് കൊട്, അല്ലെങ്കിൽ ഇനിയും ആ പാവപ്പെട്ട കൊമ്പനാനേനെ ഇവൻ കടിക്കും.
1: വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനപ്പൂട എന്ന ചെറുകഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം തരം വിദ്യാർത്ഥിനി ധനലക്ഷ്മി. മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥ കേൾക്കാം. അവതരണം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം തരം വിദ്യാർത്ഥിനി ധനലക്ഷ്മി.
0: പൈസക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെർസഡീസ് കാറ് തള്ളിയിട്ടു. അവർക്ക് തന്റെ വലത്തേക്കാല് ചതഞ്ഞുവെന്ന് തോന്നി. പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാവ് ഉയർന്നില്ല. വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു. കാറ് ഒരു സീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കുഴിഞ്ഞുകിടന്നു. വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു. എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവിച്ചയുണ്ടായിരുന്നില്ല. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്ന് വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. തന്റെ സൈക്കിളിൽ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി അമ്മേ? അയാൾ ചോദിച്ചു. കാറ് ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു. അമ്മേ എന്ന ആ വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ്ടും കിട്ടിയ പോലെ അനുഭവപ്പെട്ടു. കാരണം കുറച്ചു കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും സംബോധന ചെയ്തിട്ട്. 5-ോ 6-ോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു, തന്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന സ്ഥിതിയായി. മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു. എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാൽക്കാരൻ അവരുടെ നേർക്ക് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകിക്കൊണ്ടിരുന്നു. ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര. രക്തത്തിന് നരയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ. ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത്? അയാൾ പാൽക്കാരനോട് ചോദിച്ചു. ഇതെന്തു ഭ്രാന്ത്? പാൽക്കാരൻ പറഞ്ഞു. ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാരാണ് വീഴ്ത്തിയിട്ടത്. അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു.

ില്ലെന്നോ? അയ്യോ, എനിക്ക് തീരെ വയ്യ. വൃദ്ധ ആവലാതിപ്പെട്ടു. ഇവരെ വല്ല ഡോക്ടറുടെയും അടുത്തേക്ക് എത്തിക്കട്ടെ, പാൽക്കാരൻ പറഞ്ഞു. എന്നിട്ടാ തന്റെ ചോദ്യവും ഉത്തരവും. ഇവരുടെ കാലിൽ നിന്ന് ചോര എടുക്കുന്നത് തനിക്ക് കാണാനില്ലേ? ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാൻ എങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും? പോലീസുകാരൻ ചോദിച്ചു. റിപ്പോർട്ട് ചെയ്യും? നിങ്ങൾക്കും ഒരു അമ്മയില്ലേ? ഈ വൃദ്ധയെ റോട്ടിൽ കിടത്തി മരിപ്പിക്കാനാണോ തന്റെ ഉദ്ദേശം? മാറി നിൽക്ക്, ഞാനൊരു ടാക്സി വിളിക്കട്ടെ. അയ്യോ, എനിക്ക് തീരെ വയ്യല്ലോ. വൃദ്ധ ആവലാതിപ്പെട്ടു. പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി. അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്തു വെച്ചു. ഡോക്ടറുടെ അടുത്തേക്ക്, അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു. കാലിൽ നിന്ന് ചോര ഒലിക്കുന്നത് നിർത്തട്ടെ, കാൽ മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട്. ഇത് നിങ്ങളുടെ അമ്മയാണോ? ടാക്സി ഡ്രൈവർ ചോദിച്ചു. എന്റെ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. എന്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല. ഇവരെ ഞാൻ ഇന്ന് ആദ്യം കാണുകയാണ്. ഒരു കറുത്ത ബിലാത്തിക്കാരൻ ഇവരെ തട്ടിയിട്ട് കാല് ആകെ ചതച്ചിരിക്കുന്നു. എനിക്ക് പലയിടത്തും പാലെത്തിക്കണം. നിങ്ങൾക്ക് ഞാൻ പണം തരാം. ഇവരെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമോ? പണമൊന്നും വേണ്ട, ഞാൻ എത്തിക്കാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. ഡോക്ടറുടെ മുറിയിലേക്ക് താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ ആ വൃദ്ധയെ കൊണ്ടുചെന്നത്. എന്തുപറ്റി? ഡോക്ടർ ചോദിച്ചു. ഇവരെ ഒരു ബിലാത്തിക്കാർ വീഴ്ത്തിയിട്ടു, ഡ്രൈവർ പറഞ്ഞു. കാലിന്മേൽ ചതവ് പറ്റിയിരിക്കുന്നു. ഇവിടെ കിടക്കൂ അമ്മേ. ഡോക്ടർ ആ വൃദ്ധയെ കട്ടിലിൽ പിടിച്ചു കിടത്തി. വീണ്ടും അമ്മേ എന്ന് വിളി. വൃദ്ധ കണ്ണുകൾ മിഴിച്ച് ചുറ്റും നോക്കി. ഡോക്ടർ ആ മുറിഞ്ഞ കാലെ പരിശോധിക്കുകയായിരുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ, വൃദ്ധ ആലോചിച്ചു. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ 10 വയസ്സായ മകൻ വന്ന് അവന്റെ ചെറിയ കൈത്തലം തന്റെ നെറ്റിയിൽമേൽ വെച്ചു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ടു തന്നെ എത്ര കൊല്ലങ്ങളായി. കണ്ടാൽ തനിക്ക് തിരിച്ചറിയാമോ? എന്താണ് പെരുവിറുക്കുന്നത്? ഡോക്ടർ ചോദിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല. വേദനിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ സമാധാനമാക്കി തരാം. അയാൾ ചോര കഴുകി തുടച്ച് ആ മുറിവ് കെട്ടി. എവിടെയാണ് താമസിക്കുന്നത്? അയാൾ ചോദിച്ചു. എവിടെയാണ് അമ്മേ നിങ്ങളുടെ വീട്? ടാക്സി ഡ്രൈവർ ചോദിച്ചു. പഹാഡ്ഗഞ്ച്. അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ? ഡോക്ടർ ചോദിച്ചു. വൃദ്ധ തല കുലുക്കി. ഞാൻ അവരെ വിളിപ്പിക്കണോ? അയാൾ ചോദിച്ചു. വേണ്ട, ഞാൻ പോയിക്കോളാം. എനിക്ക് ഒക്കെ മാറി, വൃദ്ധ പറഞ്ഞു. അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ കൊണ്ടുപോയാക്കി തരണോ? വേണ്ട, ഞാൻ എന്റെ വണ്ടിയിൽ കൊണ്ടുപോവാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. അയാൾ അവരെ വീണ്ടും താങ്ങിപ്പിടിച്ച് കാറിൽ കയറ്റിയിരുത്തി. വെണ്ടക്കയൊക്കെ പോയി, വൃദ്ധ പിറുപിറുത്തു. പഹാൻഗഞ്ചിൽ അവർ കാണിച്ച വീടിന്റെ മുമ്പിൽ കാറ് നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു. അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. അതൊന്നും വേണ്ട മകനെ, വൃദ്ധ പറഞ്ഞു. വെറുതെ കുട്ടികൾ പേടിക്കും. എന്റെ വേദന മാറി, ഞാൻ തന്നെ പോയിക്കോളാം. അവർ തന്റെ കഴുത്തിൽ കെട്ടിയ ചരടിൽ തൂങ്ങിയിരുന്ന ഒരു താക്കോല് കൊണ്ട് വാതിൽ തുറന്ന് അകത്തു കടന്നു. ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി. വൃദ്ധ മുറിയിൽ കണ്ണോടിച്ചു. അല്ല, വെള്ളമെടുത്തു വെക്കാൻ താൻ മറന്നുവെന്നോ? പച്ചക്കറിയുമില്ല, വെള്ളവുമില്ല. ഇന്ന് തനിക്ക് പട്ടിണി തന്നെ. അവർ വെറും നിലത്ത് ഒരു പായ കൂടി വിരിക്കാൻ മിനക്കെടാതെ കിടന്നു. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിപിടിച്ചു മേൽപോട്ടുയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞുകിടന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു. താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അവർ തന്നെത്താൻ പറഞ്ഞു. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു, എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി, എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛന്മാരായി. ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരാവശ്യവുമില്ലാതെയായി. കറുത്ത കാറിന് അതറിയാമായിരുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? 10 വയസ്സായ മകൻ കണ്ണീർ ഒഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത്. അന്ന് അവൻ തന്നെ സ്നേഹിച്ചിരുന്നു. വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി. കാരണം കിട്ടാത്ത ഒരാനന്ദം.

0: കേട്ടത് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥ. അവതരിപ്പിച്ചത് ധനലക്ഷ്മി. രാജഗോപാലൻ എഴുവന്തലിയുടെ കവിത ഊന്നുവടി. ആലാപനം എൻ സുധാമണി.
1: മകനേ മറക്കായിക കൈകളിൽ കരുതുക, ബലമേറുമൊരു ശിഖരം

ഏറുമൊരു ശിഖരം ഊന്നുവടിയായി, കാലം പകുത്ത നിൻ യൗവന ചിറകിൻ്റെ തണലിനു വേണ്ടി കൊതിച്ചൊര

സ്നേഹം ചൊരിഞ്ഞു നീ പോറ്റുന്ന മക്കളിൽ തണൽ തേടി ഒരു നാളലഞ്ഞു പോകാം. കരുതേണമൊരു ശിഖരം, ഒരു ശിഖരം എപ്പോഴും.

0: രാജഗോപാലൻ എഴുവന്തലിയുടെ കവിത. ആലപിച്ചത് എൻ സുധാമണി.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. ഇതിൽ കൊതേരിയിലെ അരവിന്ദാക്ഷന്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. ഇതിൽ പാലക്കാടുള്ള നിസാമുദ്ദീൻ, വിപിൻ എന്നിവരുടെയും കോഴിക്കോടുള്ള ലിജേഷിൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 താരസ്വരം. ഇതിൽ ചലച്ചിത്ര നടൻ നിവിൻ പോളിയുടെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാത്രി 10 മധുരഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ശ്രീ പി ദാമോദരൻ മലയ്ക്കുതാഴെ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിൽ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന കവിത കേൾക്കാം. ആലാപനം നന്ദാത്മജൻ കൊതേരി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. ഇതിൽ ഡോക്ടർ ശ്രീകുമാറിൻ്റെ പറയിപെറ്റ പന്തിരുകുലം എന്ന കഥയിലെ ഏതാനും ഭാഗം കേൾക്കാം. അവതരണം പ്രസീത പ്രകാശ് കാര. തുടർന്ന് മുരുകൻ കാട്ടാക്കടയുടെ കാഴ്ച എന്ന കവിത കേൾക്കാം. തുടർന്ന് കാവ്യസൗരഭം. 8 മധുരഗീതങ്ങൾ. 9 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10 സ്മൃതിഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744

vida, diga mamá, la niña,

0: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
1: പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവദില്യാം ജാപാന സമകക്ഷേണ പ്രധാനമന്ത്രിണാ സാനേ താക്കായ്ചി ഇത്യനയാ സഹ വാർഷിക ശിഖരസ്തരീയാം മന്ത്രണാം വിഹിതവാൻ. ഉഭാഭ്യാമപി ദേശാഭ്യാം ആർത്ഥിക സുരക്ഷ, ഊർജാ സുരക്ഷ, ഔഷധ, കൃത്രിമ ബുദ്ധിമത്താദിഷു ക്ഷേത്രേഷു അനേകെ സന്ധയഃ ഹസ്താക്ഷരിതാഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവോചത് യത് ഭാരത ജാപാനയോ പാരസ്പരിക സംബന്ധേന സമയസ്യ പ്രത്യേകാ പരീക്ഷാ സമുത്തീർണ. സംയുക്തരാഷ്ട്ര മഹാസഭായാം അന്താരാഷ്ട്രീയ ആതങ്കവാദം വിരുദ്ധ്യ വ്യാപക അഭിസമയസ്യ കൃതെ ഭാരതസ്യ കശ്ചന ചിരലംബിത പ്രസ്താവഃ സമർത്ഥിതഃ. ജമ്മുകശ്മീരസ്യ ഭഗവതി നഗര ആധാര ശിബിരാത് തീർത്ഥയാത്രിണാം പ്രഥമസ്യ ദലസ്യ പ്രസ്ഥാനേന സഹ ശ്രീ അമരനാഥ യാത്ര വിധിവത് സമാരബ്ധ. ദക്ഷിണ പശ്ചിമ പ്രാവൃട്കാല അദ്യ സമഗ്ര ദില്ലി ക്ഷേത്രം സംപ്രാപ്ത തഥാ ച അയം ഉത്തര പശ്ചിമ രാജ്യാനാം കേഷുചിത് ഭാഗേഷു അപി അഗ്രേസരതി. അപി ച ഫിഫ വിശ്വ ചഷകെ സംയുക്ത രാജ്യ അമേരിക്ക ദേശേന ദ്വ്യധിക ദ്വിസഹസ്രതമാത് പരം പ്രഥമ നോക്കൌട്ട് സ്തരീയ വിജയ സമങ്കിത. ഭാരതേന ജാപാനേന ചാദ്യ ആർത്ഥിക ഊർജാ സുരക്ഷ, ഔഷധ രക്ഷാ, കൃത്രിമ ബുദ്ധിമത്താദിഷു വിഭിന്ന ക്ഷേത്രേഷു അനേകേ പ്രമുഖ സന്ധയ പരസ്പരം വിനിമയീകൃതാഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അപരാഹ്നേ നവദില്യാം സ്വസ്യ ജാപാന സമകക്ഷയാ പ്രധാനമന്ത്രിണാ സാനേ താക്കായ്ചി ഇത്യനയാ സഹ വാർഷിക ശിഖരസ്തരീയാം വാർത്താം സാധിതവാൻ. ദ്വിപക്ഷീയ വാർത്താനന്തരം സംയുക്തം സംവാദദാതൃ സമ്മേളനം സംബോധയന് പ്രധാനമന്ത്രി മോദി പ്രാവോചത് യത് വർത്തമാന സമയേ പാരസ്പരിക വിശ്വാസ സമ്പത്തി വർത്തതേ, സഹൈവ ഭാരത ജാപാന സംബന്ധേന സമയസ്യ പ്രത്യേക പരീക്ഷാ സുത്തീർണ. തേന രേഖാങ്കിതം യത് ഉഭാവപി ദേശോ വിശ്വസ്യ വിശാല അർത്ഥവ്യവസ്ഥാസു അന്യതമൌ സ്തഃ.
2: आज भारत और जापान दोनों ही विश्व की सबसे बड़ी इकोनॉमीज में से हैं. एक फ्री प्रॉस्परस और रूल्स बेस्ड इंडो पैसिफिक हमारी साझा प्राथमिकता है. क्षेत्र की सबसे बड़ी डेमोक्रेटिक और मार्केट इकोनॉमीज के रूप में आज हमने कई महत्वपूर्ण पहल की है. इनसे हम मिलकर पूरे क्षेत्र में शांति, स्थिरता और प्रगति का मार्ग प्रशस्त करेंगे.
1: പ്രധാനമന്ത്രിണാ സബലം പ്രോക്തം യത് ഉഭാവപി ദേശൌ ആർത്ഥിക സുരക്ഷായാഃ ഊർജാ സുരക്ഷായാഃ ച മഹത്വം സമ്യക് ജാനീതഃ. തേന പ്രോക്തം യത് പ്രാവിധിക സഹഭാഗിതാ ഭാരത ജാപാന സഹയോഗസ്യ മഹത്വപൂർണഃ ആധാരസ്തംഭഃ ഭവിഷ്യതി. ഏതമേവ സങ്കല്പം സഫലീകർത്തും ദ്വാഭ്യാമപി ദേശാഭ്യാം കൃത്രിമ ബുദ്ധിമത്തായാഃ ക്ഷേത്രേ ഏകം സംയുക്ത വക്തവ്യം പ്രകാശിതം.
2: टेक्नोलॉजी पार्टनरशिप हमारे सहयोग का सबसे मजबूत स्तंभ बनेगी. इसी विजन को साकार करने के लिए आज एआई के क्षेत्र में हमने ज्वाइंट स्टेटमेंट भी जारी किया है. भारतीय एआई इकोसिस्टम के कई प्रमुख संस्थानों में भी आज अपने जापानीज पार्टनर के साथ एग्रीमेंट्स किए हैं. जापान की प्रिसिशन टेक्नोलॉजी और भारत की सॉफ्टवेयर क्षमता, इसका संगम वैश्विक एआई विकास को नई गति और शक्ति देगा.
1: പ്രധാനമന്ത്രിണ വിശേഷേണ ഘോഷിതം യത് അദ്യ ഭാരത ജാപാനയോ മധ്യേ പ്രഥമ സഹ വികാസ പരിയോജനയൈ സന്ധിപത്രേ ഹസ്താക്ഷരം സഞ്ജാതം.
2: डिफेंस के क्षेत्र में आज हमने भारत और जापान के पहले को डेवलपमेंट प्रोजेक्ट पर एग्रीमेंट किया है. नेवल रेडियो एंटेना यूनिकॉर्न का यह प्रोजेक्ट हमारी डिफेंस टेक्नोलॉजी पार्टनरशिप में एक नया अध्याय खोलेगा. अब हम ऐसी डिफेंस टेक्नोलॉजीज को साथ मिलकर विकसित करेंगे जो रीजनल पीस, मैरिटाइम सिक्योरिटी और रूल बेस्ड ऑर्डर को मजबूत करेगी.
1: ജാപ്പാന ദേശസ്യ പ്രധാനമന്ത്രി സാനേ താക്കായ്ചി ഇത്യേഷാഗത സായങ്കാലേ ത്രിദിവസീയ യാത്രായാഃ കൃതേ നവദില്ലിം സംപ്രാപ്ത. പ്രധാനമന്ത്രി രൂപേണ താക്കായ്ചി മഹോദയായാഃ ഇയം പ്രഥമാ ആധികാരികീ ഭാരതയാത്ര വർത്തതേ. प्रधानमंत्री नरेन्द्र मोदी अवदत् यत् भारत जापानयोः पारस्परिक सम्बन्धाः सर्वथा विशिष्टाः सन्ति तथा च द्वयोः देशयोः आर्थिक सहभागिता वैश्विक पटले साक्षात् साफल्यस्य आदर्शरूपम् अस्ति। अद्य सायंकाले नवदिल्ल्यां भारत जापान संयुक्त आर्थिक मंचं सम्बोधयन् श्रीमोदी प्रोक्तवान् यत् जापान देशस्य प्रविधि विशेषज्ञता निवेशश्च भारतस्य तीव्रगत्या सह मिलति, तदा समग्रं विश्वं लाभान्वितं भवति। उभाभ्यां पक्षाभ्यां स्वकीय आर्थिक सम्बन्धः गतिशीलं गम्भीरं च विधातुं संकल्पः कृतः। अत्रावसरे द्वाभ्यामपि देशाभ्याम् आर्थिक सुरक्षा, कृत्रिम बुद्धिमत्ता, रक्षा, स्वास्थ्य क्षेत्रेषु भविष्योन्मुखाः सन्धयः विहिताः। वैश्विकार्थव्यवस्थायाः विषये कथयता प्रधानमन्त्रिणा रेखांकितं यत् वर्तमानसमये समग्रं विश्वम् आपूर्ति श्रृंखलावरोधैः व्यापारिक अनिश्चिततावशात् च ग्रस्तं वर्तते। अत्रान्तरे भारतं विश्वस्य तीव्रगत्या वर्धमाना प्रमुखा अर्थव्यवस्था वर्तते। विगत वित्तीय वर्षे भारतस्य जीडीपी वृद्धिः 7.7% आसीत्। तेन विशेषेण प्रोक्तं यत् सर्वकारेण करप्रणाल्यां, सुशासने, व्यापार सुगमतायां च उत्तम परिष्काराणि कृतानि। स्वकीय सम्बोधने जापानस्य प्रधानमन्त्री साने ताकाइची इत्येषा ऊर्जा सुरक्षां प्रधान विषयं मन्वाना अवदत् यत् जापान देशः पावर एशिया इनिशिएटिव इत्यनेन माध्यमेन मुक्त पारदर्शी ऊर्जा व्यापारं सुदृढं कर्तुं कृतसंकल्पः अस्ति। अस्मिन्नेव कार्यक्रमे उभाभ्यां प्रधानमन्त्रिभ्यां हरियाणा राज्यस्य खरखौदा स्थिते मारुति सुजुकी संस्थायाः चतुर्थस्य वाहन निर्माण संयंत्रस्य संयुक्त रूपेण उद्घाटनं कृतम्।
2: भारत जापान संबंध वाकई बहुत स्पेशल है। हमारी इकोनॉमिक पार्टनरशिप की सफलता के कई उज्जवल उदाहरण है। अभी अभी हमने हरियाणा के खरखौदा में मारुति सुजुकी के नए प्लांट का उद्घाटन किया। आज पूरे विश्व में सुजुकी की 2/3 कार्स भारत में बनती है और 100 से अधिक देशों को एक्सपोर्ट होने जा रही है।
1: संस्कृत वार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि समुपलब्धो भविष्यति। संयुक्तराष्ट्र महासभायाम् अन्ताराष्ट्रिय आतंकवादं विरुध्य व्यापक अभिसमयस्य कृते भारतस्य कश्चन चिरलम्बित प्रस्तावः समर्थितः। संयुक्तराष्ट्रस्य वैश्विक आतंकवाद विरोधि रणनीतेः नवम समीक्षायां या च 44.1% मतैः अंगीकृता। तत्र सदस्य देशाः आदिष्टाः यत् ते विगत त्रिदशकेभ्यः भारतेन प्रस्तावितस्य अस्य अभिसमयस्य कृते अन्तिमरूपं प्रदातुं पूर्णप्रयत्नान् विदद्युः। वार्षिकस्याः श्री अमरनाथ जी यात्रायाः कृते 22.8 million तीर्थयात्रिणां प्रथम समूहं जम्मू नगरस्य भगवती नगर यात्री निवास आधार शिविरात् विस्तृत सुरक्षा व्यवस्थायां हरितध्वजं प्रदर्श्य उपराज्यपालेन मनोज सिंहावर्येण अद्य प्रेषितम्। देशस्य विभिन्नेभ्यः भागेभ्यः तीर्थयात्रिणः पवित्र यात्रायां भागग्रहणाय जम्मू नगरम् आगच्छन्तः सन्ति। केन्द्रीय ग्रामीण विकास कृषि कृषक कल्याण मन्त्री शिवराज सिंह चौहानः अवदत् यत् विकसित भारत रोजगार इत्यस्य तथा आजीविका मिशन इत्यस्य प्रत्याभूतिः वीबीजी रामजी अधिनियमः 20/25 आजीविका सुनिश्चिततायाः, ग्रामीणाजीविकायाः सुदृढीकरणस्य तथा च देशस्य ग्रामाणां विकासस्य गतिं वर्धयितुं प्रमुखं पदक्षेपः अस्ति। अद्य नैऋत्य प्रावृट्कालः सम्पूर्णे दिल्ली नगरे, गुजरातस्य केषुचित् भागेषु, उत्तरप्रदेशस्य शेषभागेषु, मध्यप्रदेशस्य अधिकांश भागेषु, हरियाणा पंजाब प्रदेशयोः राजस्थानस्य केषुचित् भागेषु च अग्रे प्रवर्धितः। राष्ट्रिय राजधान्यां निम्नवृष्ट्या उष्ण आर्द्रस्थित्यां न्यूनता आगता। फीफा विश्वकप क्रीडायाम् अमेरिकादेशः 2020 वर्षानन्तरं प्रथमवारं नॉकआउट चरणे विजयं पञ्जीकृतवान्। बोस्निया हर्जेगोविना देशौ 2-0 पराजितवान्। बेल्जियम देशः अपि सेनेगल देशस्य उपरि अतिरिक्त समयस्य विजयेन राउंड ऑफ 16 इत्यस्मिन् प्रविष्टवान्। इति वार्ताः।
3: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
5: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഊർജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഊർജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായ്ച്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
7: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായ്ച്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഖോഡയിൽ മാരുതി സുസുക്കിയുടെ നാലാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ESA നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യ ഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് ഒന്നാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
8: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ ഒന്നാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
6: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
6: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ടു. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
10: മിതമായ നിരക്കിൽ മികച്ച സൌകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കുമെന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിയിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
6: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിനുശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR, NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3 Cousin Labs ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ OV വിജയന്റെ 96th ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 പോയിന്റ് ഉയർന്ന് 77,502, നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് തേനീച്ച വളർത്തലിനെ കുറിച്ചുള്ള തന്റെ അനുഭവങ്ങൾ ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നു അരവിന്ദാക്ഷൻ കൊതേരി.
1: നല്ലൊരു കർഷകൻ കൂടിയാണല്ലേ?
2: ആ അതായിരുന്നു, പക്ഷെ ഇപ്പൊ സ്ഥലമില്ല, അതെന്നെ ഒരു സങ്കടം. പിന്നെ തേനീച്ച വളർത്തൽ വളരെ ഇഷ്ടമുള്ള ഒരു
1: കാര്യമാണ്. ഞാൻ
2: തന്നെ.
1: അപ്പൊ തേനീച്ച കുത്തൂലേ?
2: അത് അങ്ങനെയൊന്നും കുത്തൂല, അതിനെല്ലാം ഒരു റൂട്ട് ഉണ്ട്, ആ റൂട്ടിലേക്ക് പോയാൽ അതൊന്നും കുത്തൂല. അതുണ്ട്, അതുണ്ട്, അതെല്ലാം.
1: അതിന് പ്രത്യേക ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്?
2: അതിന് ചെറുകുന്ന് വെച്ചിട്ട് ഒരു ഹെഗ്ഡന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ
1: പങ്കെടുത്തിട്ടുണ്ട്.
2: എന്നാണ് ശാസ്ത്രീയ വശം എന്നൊക്കെ, അല്ലാതെ മറ്റു നാടൻ രീതികളൊന്നും ഒരു പ്രശ്നമില്ല, ശാസ്ത്രീയ വശങ്ങൾ എന്തുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്.
1: തേനെടുക്കുമ്പോ എന്തായാലും ഈ കൂട്ടിലുള്ള ഈച്ച അങ്ങോട്ടും മാറ്റിട്ട് വേണല്ലോ എടുക്കാൻ. അപ്പൊ അതൊരു പ്രത്യേക ഒരു രീതി തന്നെയായിരിക്കും.
2: പ്രത്യേക രീതിയിൽ അതിന്റെ ഉള്ളിലേക്ക് കൈയിടുമ്പം തന്നെ നമ്മൾ ഒരു വപ്രാളപ്പെടാണ്ട് സൗമ്യമായിട്ട് ചെയ്താൽ അത് ഒഴിഞ്ഞങ്ങ് പോയിക്കോളും, പിന്നെ ഊതി കൊടുത്താൽ പോവും. അപ്പൊ ഒഴിഞ്ഞു തരുമ്പോ
1: അത്രയും നാൾ ശേഖരിച്ച് വെച്ച തേന് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഉണ്ടാവുമല്ലോ.
2: പ്രതിഷേധം ഉണ്ടാവും, പക്ഷെ അത് ഒരു ഭാഗത്തേക്ക് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ഊതി അടുപ്പിച്ചുകൊണ്ട് ആ പല അതിന് ആ ഫ്രെയിമിലുള്ള പല എന്ന് പറയാം, അത് പുറത്തേക്ക് എടുത്ത് അത് അടച്ചു വെച്ചിട്ടുണ്ടാവും. അത് ചെത്തി മിഷീനിലിട്ട് കറക്കിട്ട് നമ്മൾ ഇത് എടുക്കുന്നത്, വീണ്ടും ആ പല തന്നെ അവിടെ വെച്ചുകൊടുക്കും,
1: അവിടെ തന്നെ വെക്കും.
2: അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അടിത്തട്ടില് തൊടുമ്പം വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്താണെന്നാണ് ഈ അടിത്തട്ടിലാ ഇത് മുട്ടയിടും, അതിൽ റാണീൻ്റെ മുട്ട വരി ഉണ്ടാവും. ഈ പലേൻ്റെ അടിയിൽ വണ്ണുള്ള മുട്ട ഉണ്ട്, അത് റാണീനെ അത് അടിത്തട്ട് തൊടുമ്പോൾ എന്തായാലും കുത്തു കിട്ടും. മേലത്തെ രണ്ടും മൂന്നും തട്ട ഉണ്ടാവുക, മേലത്തെ രണ്ട് തട്ട് തൊടുമ്പോൾ
1: അടിത്തട്ട് എടുക്കാതിരുന്നാലോ?
2: അടിത്തട്ട് എടുക്കൂലാരും, അതിൽ എല്ലാം പുഴുക്കളായിരിക്കും. അതാണ്
1: പിന്നെ മേലെയുള്ള രണ്ടറകളിലാണ് നിങ്ങൾ എടുക്കുന്നത്.
2: പിന്നെ അതിൽ നിന്ന് സെറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ വിരിയാനായ ഈ റാണി മുട്ടയുണ്ടല്ലോ, അത് മുറിച്ചിട്ട് മാറ്റി ഇതിനകത്ത് കുറച്ച് ഈച്ചനി അങ്ങോട്ട് മാറ്റും.
1: ഓ,
2: അങ്ങനെയുണ്ട്.
1: കയ്യിൽ എടുത്തിട്ട് മാറ്റും?
2: ആ, കയ്യിലിങ്ങനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് മാറ്റും. അത് കയ്യിലെല്ലാം എടുക്കാം. തീപ്പെട്ടിയില്ലേ, തീപ്പെട്ടിയിലെ റാണീനെ പിടിച്ചിട്ട് നമ്മൾ കൈമ്മിൽ ഇങ്ങനെ വെച്ചാൽ ഏടി മണ്ടി കൊണ്ടുപോവാം.
1: ബാക്കിയിലീച്ച
2: കൂടെ ഒട്ടി നോക്കൂ.
1: അങ്ങനെ
2: അങ്ങനെ നമ്മൾ താടിയിലെല്ലാം ഈച്ചനെ വരുത്തുന്നില്ല, അതെല്ലാം ട്രിക്ക്. അതാണ് റാണിയാണ് അതിന്റെ പ്രധാനം.
1: നല്ലൊരു പരിശീലനം ഇല്ലെങ്കിൽ കണ്ടമാനം കുത്ത്
2: കിട്ടും.
1: കുത്ത് കിട്ടിയാൽ നന്നായി വീങ്ങുന്ന ഒരു ശരീരമാണോ?
2: ആ, വീങ്ങലും ചെയ്യും. ചില സമയം മുഖേല ഒരു പ്രത്യേക കോലത്തിലായിരിക്കും,
1: എന്നാലും വിടൂല.
2: അത് വിടൂല, അതൊന്നും പിന്നെ ഒരു ശീലമല്ല.
1: ഇപ്പൊ കൂട്ടുണ്ടോ?
2: ഇപ്പൊ ഒന്ന് രണ്ട് ഒരു കൂട്.
1: അത്ര തീർന്നു,
2: സ്ഥലമില്ലല്ലോ വെക്കാൻ. കാരണം പിന്നെന്നാന്ന് പറഞ്ഞാൽ ഈ ലൈറ്റിൽ തെരുവ് വിളക്ക് ലൈറ്റുകൾ വീട് വിടാന്തരം പഞ്ചായത്തിന് ലൈറ്റ് ലൈറ്റിന് പറ്റൂല. രാത്രി ലൈറ്റ് ഉണ്ടാവും, ഇതെല്ലാം ഇതിന് പോയിട്ട് ഇങ്ങനെ നിങ്ങൾ കണ്ടില്ലേ ഈ
1: നമ്മളെ
2: മിന്നാ മിന്നിയെല്ലാം നിൽക്കുമ്പോ അപ്പൊ ചിറകെല്ലാം പോയി അത് നശിച്ചു ചത്തു പോകുമ്പോ നമുക്ക് എണ്ണം കുറഞ്ഞ് പിന്നെ അത് പോകും. അതാണ് അതിന്റെ.
1: പിന്നെ ഇതിന് ആവശ്യത്തിന് തേന് ശേഖരിക്കാൻ മാത്രമുള്ള ലഭ്യതയും കുറഞ്ഞല്ലേ?
2: ആ, ലഭ്യതയും കുറഞ്ഞു. പിന്നെ ഈ നമ്മൾക്കിപ്പം വിമാനത്താവളം വന്നില്ലേ, പ്ലെയിനല്ലേ ഇതിന് പ്രശ്നം. എന്തായാലും ഫാനിന്റെ ഉള്ളിൽ കുടുങ്ങും, ഉറപ്പാ അത് കുടുങ്ങും. ആ, നമ്മള്
1: പിന്നെ ഈ റബ്ബർ കാർഡുകൾ വന്നതോടുകൂടി വലിയ പ്രതിസന്ധി, ഇത്തരത്തിലുള്ള ജീവികളെല്ലാം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ടല്ലേ.
2: പക്ഷെ തേനീച്ചനെ സംബന്ധിച്ചിടത്തോളം അത് പൂക്കുന്ന സമയത്ത് കുറച്ച്
1: ആ ഒരു ചെറിയ സമയം, എല്ലാ കാലവും കിട്ടൂലല്ലോ.
2: ചെറിയ സമയത്തുള്ളൂ, എല്ലാ കാലം കിട്ടൂല.
1: മുമ്പ് അങ്ങനെയല്ലല്ലോ.
2: മുമ്പ് അങ്ങനെയല്ല. ഇപ്പൊ മലയോരങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മളെ നാട്ടില് അത് പോയി
1: കുറഞ്ഞു
2: കുറച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊതേരി ആ ഭാഗങ്ങളിലാണ് കൃഷി എന്ന് പറയുന്നത്, ജനങ്ങളെ താല്പര്യവും പോയി.
1: പശു വളർത്തലുണ്ടായിരുന്നു, പച്ചക്കറി മറ്റ് കൃഷികളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തേനീച്ച വളർത്തലായി. ഇനിയിപ്പോ മീനിന്റെ കാര്യം എങ്ങനെയാ?
2: മീനിലൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല.
1: ഇല്ല, വേറെ എന്തൊക്കെ പച്ചക്കറികളാ കൃഷി ചെയ്യുന്നത്?
2: വേറെ നന്നായിരുന്നു കവുങ്ങ്.
1: ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം സുലഭമായിരുന്നു കവുങ്ങ്. ഇപ്പൊ കവുങ്ങ് വളരെ കുറഞ്ഞു പോയി. ആ കവുങ്ങ് കുറഞ്ഞു പോയതിൽ നേന്ത്രവാഴക്ക് പങ്കുണ്ടോ?
2: നേന്ത്രവാഴക്ക് പങ്കുണ്ടെന്ന് വെച്ചാല് ഒന്നാമത്തെ കവുങ്ങിന് മഞ്ഞരോഗം വന്നു, അതുപോയി. പിന്നെ മംഗള ആയ ഐറ്റങ്ങൾ വന്നില്ലേ, ആ ഐറ്റങ്ങൾ വന്നാൽ.
1: അതല്ലാതെ ഒരു പ്രായം എത്തുമ്പോ ഈ കവുങ്ങ് മുറിച്ച് വാഴക്ക് വാഴ മുട്ടായി ഉപയോഗിക്കുന്ന ഒരു രീതി?
2: അത് അന്നെല്ലാം പോയ കവുങ്ങ് എടുക്കും, നല്ല കവുങ്ങ്. അന്നെല്ലാം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിന് ഒരു രോഗം വന്നാൽ ആ നാട്ടിലുള്ള എല്ലാവരും ആ തെങ്ങിന്റെ ചുറ്റും ഉണ്ടാവും, ഒരാൾക്ക് രോഗം വന്ന വലിയ. ഇന്ന് അങ്ങനെയല്ലല്ലോ, ഒരു തെങ്ങ് രോഗം വന്നു പോയി, അത് പോയി തീർന്നു. അന്നങ്ങനെയല്ല, ഒരാൾക്ക് എങ്ങനെയാന്ന് രോഗം വന്നാൽ അതേപോലെ ചുറ്റും നിന്ന് ഒരു പ്രതിഫലം വാങ്ങണ്ട അതിന് മേലെ കയറി അത് നോക്കി അതിന് മരുന്ന് വെച്ച് അതന്ന് അങ്ങനെയാ.
1: അതിന് അതിനൊരു രണ്ടു വശം ഉണ്ടാവുമല്ലോ. ഈ ഒരു രോഗം മറ്റൊന്നിന് പകരാതിരിക്കാൻ അതിന് ആ ആരംഭഘട്ടത്തിൽ തന്നെ നശിപ്പിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമായിരുന്നു.
2: അതാണ് അതാണ്. ഇന്ന് അതല്ലല്ലോ.
1: ഇന്നൊരു ഭാഗത്തുനിന്ന് രോഗം വന്നാൽ അതിങ്ങനെ
2: അവരെ തെങ്ങ് പോയി, അത്രയേ ഉള്ളൂ.
1: കൂട്ടായ്മ നഷ്ടപ്പെട്ടത് ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്.
2: വലിയ നഷ്ടമാണ്. ഇപ്പം നമുക്ക് ഈ കൃഷിമേഖലയിൽ പന്നീൻ്റെ ശല്യം പറയുന്നുണ്ടല്ലോ. അന്നല്ല കൃഷിയിൽ മറ്റ് അക്രമങ്ങൾ ഉണ്ടാകുന്നതിന് വേലി കെട്ടും, ആൾക്കാർ കാവിൽ നിൽക്കും. അന്ന് നെല്ല് വിതച്ചാൽ കിളികൾ വരുന്നതിന് ഈ ടിന്ന് കെട്ടിയിട്ട് അതിന് കാവിലിരുന്ന് അടിക്കുന്നൊരു സ്വഭാവം
1: ഉണ്ടായിരുന്നു.
2: ഇന്ന് കിളിയെ തരത്താൻ പോകുന്നു, കിളീനെ നശിപ്പിക്കാൻ പോകുന്നു. ആ ഒരു രീതിയാണ്. അതാണ്, അത്
1: അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതി.
2: ഞാൻ നേരത്തെ പശുവിന്റെ പറഞ്ഞത്, ഇതിപ്പം പുറത്തുനിന്ന് ആള് കേൾക്കുമ്പോൾ ഇയാൾ എന്നാ പറയുന്നത് തോന്നും. പക്ഷെ അന്ന് കൂട്ടായ്മയോടെ വേലി കെട്ടും. ഇന്ന് കൂട്ടായ്മ പോയത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്.
1: നമ്മളെ നാട്ടില് നമ്മള് എഴുതി വെക്കാത്ത ഒരുപാട് നിയമങ്ങൾ, നമ്മള് പരിപാലിച്ചു വന്ന കുറെ അങ്ങനെയുള്ള കുറെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ചെറുപ്പത്തില് മറ്റുള്ളവരുടെ പറമ്പത്ത് പോയി അടക്ക വെറുക്കുന്ന അനുഭവം. ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ വീണ് കിടക്കുന്ന അടക്കക്ക് നമ്മളൊരു അവകാശം പോലെ കുട്ടികള് വെറുക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു.
2: കാരണം എന്റെ വീട്ടിന്റെ മുമ്പിൽ ഈ കണ്ണൂർക്കാർ സുബ്രാബ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതൊരു 4-5 ഏക്കറിയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ സ്കൂളിൽ പോകാൻ ശരിക്കും പറഞ്ഞാല് പൈസ ഉണ്ടാക്കല്,
1: അടക്കവർക്കിട്ട്.
2: അത് പുലർച്ചക്ക് ഈ ചിരട്ടയിൽ മെഴുതിരി കത്തിച്ചിട്ടാ പോവാ മറ്റുള്ളവർ വരുന്നതിന്റെ കളം. അതിന് ഈ നമ്മളെ വവ്വാലുണ്ടല്ലോ കടവ, അത് കടിച്ചു വിടുന്ന സ്ഥലം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ
1: അന്ന് ഈ വവ്വാലിനോട് വലിയ സ്നേഹമായിരുന്നു.
2: സ്നേഹമായിരുന്നു, കാരണം അന്ന് വവ്വാല് കടിച്ച വാങ്ങിയ ഏറ്റവും നല്ലത് അതാണ് നമ്മൾ കഴിക്കാവില്ല. അത് വവ്വാല് അത് കടവാതിൽ കടിച്ചിട്ട മാങ്ങ ഏറ്റവും നല്ലതാണ്. അണ്ണാക്കൊട്ടം കടിച്ചതെന്നാ പറയാ.
1: അടക്ക വെറുക്കുന്ന കാര്യത്തില് അതിനും ഈ കാര്യത്തില് വലിയ സപ്പോർട്ടല്ലേ നിങ്ങക്ക്?
2: അതെ, അതിങ്ങനെ കടിച്ചിടുന്ന സ്ഥലത്ത് പോയിട്ട് പൊറുക്കി അത് വിറ്റ് അതുകൊണ്ട് സ്കൂളിൽ പോവുക, പിന്നെ വാങ്ങുക, മുട്ടായി വാങ്ങുക, ഇത് ഇതെല്ലാം.
1: ഇന്നങ്ങനെ പറമ്പത്ത് കയറിയ വിവരം അറിയും?
2: ഇന്ന് പറമ്പത്ത് കയറിയ വിവരം അറിയും. അതായത് ആ പറമ്പത്ത് നന്നേരാവും അടക്ക വെറുക്കുന്ന കുട്ടികള്, തേങ്ങ വീണ് എടുക്കുന്ന കുട്ടികള്, ഈ കുരുമുളകില്ലേ അതിങ്ങനെ താഴവും, അത് പൊറുക്കുന്നവര്, പ്രായമുള്ളവര്
1: പറിക്കാൻ പാടില്ല,
2: പറിക്കൂല. അത് സത്യസന്ധതയുണ്ട്, അതുണ്ട്. അത് കാരണം പറിച്ച പിന്നെ അങ്ങോട്ട് പോകാനാവില്ല. അയാൾക്ക് ആയ ഒരു ഓണർക്ക് ഇതെല്ലാം നല്ല സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതിലും വ്യത്യസ്തമായൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ മാച്ചിപ്പട്ടി ഉണ്ടല്ലോ, പാള മാച്ചിപ്പട്ട. ആ മാച്ചിപ്പട്ട കൊണ്ടുവന്നിട്ട് ഇന്നത്തെ പോലെ ഈർക്കിളി മാച്ചി അല്ലല്ലോ, അത് മാച്ചിയാക്കിയിട്ട് കൊണ്ടുപോയി കണ്ണൂർ ടൗണിൽ വിൽക്കുന്നവരുണ്ട്.
1: ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ പോകുന്ന വഴിയില് ഇങ്ങനെ ഒന്ന് വീണ് കിടക്കുന്ന കണ്ടാല് ചിലപ്പോ നമ്മള് തിരക്കിൽ എങ്ങോട്ടൊക്കെ പോകുന്നതായിരിക്കും, ആ സമയത്ത് ഇതെടുത്ത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ മറ്റൊരാളെ
2: അത് അതിനൊരു ഉടമയുണ്ടായി, അതാണ് അതിന്റെ സത്യം. അങ്ങനെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ അണ്ടിപ്പറമ്പ് ഉണ്ടല്ലോ, കാച്ചുവണ്ടിന്റെ പറമ്പ്, അവിടെ നിന്ന് വിറകെല്ലാം വെട്ടി കെട്ടി വെച്ചാല് അതിന്റെ ഓണർ വന്ന് അതിന്റെ മേലെ ഒരു ചപ്പും ഒരു കല്ലും എടുത്ത് വെച്ചാൽ ആ ശിക്ഷയായി. അതെടുക്കാൻ പാടില്ല,
1: എടുക്കാൻ പാടില്ല,
2: സമ്മതമില്ലാതെ എടുക്കുക. അത് അതൊരു നിയമമാണ്, അതെന്റെ മേലെ എടുത്തു വെച്ച ശിക്ഷയാണ്. അത് കോടതി വിധിച്ചതിനൊക്കെ പിന്നെ തൊടൂല, അതിന്റെ ഉടമ അതാണ്. അങ്ങനെയുള്ള കൊറേ നിയമങ്ങളും സത്യസന്ധതയും പണ്ടുണ്ട്, ഇന്നതെല്ലാം പോയില്ലേ.
0: തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട തന്റെ അനുഭവങ്ങൾ ഇത്രയും നേരം ഹരിത സമൃദ്ധിയിലൂടെ നമ്മോട് പങ്കുവച്ചത് അരവിന്ദാക്ഷൻ കൊതേരി.

0: കൃഷി ചെയ്ത് പലരും പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. കൃഷിയിൽ പരീക്ഷണം നടത്തുന്നവരും കുറവല്ല. ആലപ്പുഴയിലെ KP ശുഭകേശൻ എന്ന വ്യക്തി തന്റേതായ ശൈലിയിൽ വികസിപ്പിച്ചെടുത്ത കഞ്ഞിക്കുഴി പയർ ഇന്ന് കേരളമാകെ പ്രസിദ്ധമാണ്. ലിമാബിനും വെള്ളായണി ലോക്കലും സംയോജിപ്പിച്ചാണ് കഞ്ഞിക്കുഴി പയർ വികസിപ്പിച്ചെടുത്തത്. ഏകദേശം 80 ഗ്രാമോളം ഭാരമുള്ളതാണ് ഈ പയറിനം. പൊതുവെ പയറിനെ സംബന്ധിച്ച് ഏതു കാലത്തും നാടൻ പയർ വളർത്താം. മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്ക് ജൂൺ മാസത്തിൽ വിത്ത് വിതയ്ക്കാം. കൃത്യമായി പറഞ്ഞാൽ ജൂണിലെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം രണ്ടാം വിളക്കാലത്ത്, അതായത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ, നെൽപ്പാടത്തിന്റെ ബണ്ടുകളിൽ ഒരു അതിരുവിളയായും പയറുപാകി വളർത്താം. ഞാറു പറിച്ചു നടുന്ന അതേ ദിവസം തന്നെ ബണ്ടിന്റെ ഇരുവശത്തും വിത്ത് വിതയ്ക്കാം. നെൽപ്പാടങ്ങളിൽ വിളവെടുപ്പിന് ശേഷം വേനൽക്കാലത്ത് തരിശിടുന്ന വേളയിൽ പയർ ഒരു തനിവിളയായും വളർത്താം. കുറ്റിപ്പയർ, ഭാഗ്യലക്ഷ്മി, പൂസാ ബർസാത്തി, പൂസാ കോമൾ എന്നിവയാണ് പച്ചക്കറിക്കായി പയറിനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാൽ പകുതി പടരുന്ന സ്വഭാവമുള്ള കൈരളി, വരുൺ, അനശ്വര, കനകമണി, അർഗരിമ എന്നിവയും നിലവിലുണ്ട്. ശാരിക, മാലിക, KMV1, ലോല, വൈജയന്തി, മഞ്ചേരി ലോക്കൽ, വാലത്തൂർ ലോക്കൽ, കുരുത്തോലപ്പയർ എന്നിവ പടർപ്പൻ ഇനങ്ങളാണ്. വിത്തിനായി കൂടുതലും ഉപയോഗിക്കുന്നത് C-152, S-484, പൂസാ ഫൽഗുനി, P-118, കൃഷ്ണമണി, V-240, അംബ, GC-827, CO-3, പൗർണമി എന്നിവയാണ്. കനകമണി, ന്യൂ ഇറ എന്നിവ പച്ചക്കറിക്കും വിത്തിനുമായി ഉപയോഗിക്കുന്നു. മരച്ചീനിത്തോട്ടത്തിലെ ചങ്ങാതി വിള എന്നറിയപ്പെടുന്നത് V-26. തെങ്ങിൻ തോപ്പിലെ അടിത്തട്ട് വിളയായി ഗുജറാത്ത് V-118, കൗപ്പി 2 എന്നിവയും ഉപയോഗിക്കുന്നു. പയർവിത്തിൽ റൈസോബിയം കൾച്ചറും കുമ്മായവും പുരട്ടുന്നത് വളരെ നല്ലതാണ്. കൾച്ചർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പാക്കറ്റിന് പുറത്ത് എഴുതിയിരിക്കുന്ന വിളയുടെ പേരും നിർദ്ദിഷ്ട തീയതിയും ശ്രദ്ധിക്കേണ്ടതാണ്. നിശ്ചിത വിളയ്ക്ക് നിശ്ചിത കൾച്ചർ തന്നെ ഉപയോഗിക്കണം. നിർദ്ദിഷ്ട തീയതിക്ക് മുൻപ് തന്നെ ഉപയോഗിക്കുകയും വേണം. 1 ഹെക്ടർ സ്ഥലത്തേക്ക് 250 മുതൽ 375 ഗ്രാം വരെ കൾച്ചർ മതിയാകും. കൾച്ചർ ഒരിക്കലും നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലോ വെയിലത്തോ തുറക്കരുത്. അത്യാവശ്യത്തിനു മാത്രം വെള്ളം ഉപയോഗിച്ച് അത് വിത്തുമായി ഒരേപോലെ നന്നായി പുരട്ടിയെടുക്കുക. ഇങ്ങനെ പുരട്ടുമ്പോഴും വിത്തിന്റെ പുറംതോടിന് ക്ഷതം പറ്റാതെ നോക്കണം. കൾച്ചർ പുരട്ടിക്കഴിഞ്ഞ് വിത്ത് വൃത്തിയുള്ള ഒരു കടലാസിലോ മറ്റോ നിരത്തി തണലത്ത് ഉണക്കിയിട്ട് ഉടനെ പാകണം. റൈസോബിയം കൾച്ചർ പുരട്ടിയ വിത്ത് ഒരിക്കലും രാസവളങ്ങളുമായി ഇടകലർത്താൻ പാടില്ല. റൈസോബിയം കൾച്ചർ പുരട്ടിക്കഴിഞ്ഞ് പയർവിത്തിലേക്ക് നന്നായി പൊടിച്ച് കാൽഷ്യം കാർബണേറ്റ് തൂകി 1 മുതൽ 3 മിനിറ്റ് വരെ കഴിയുമ്പോൾ വിത്തിലെല്ലാം ഒരുപോലെ കുമ്മായം പുരണ്ടു കഴിയും. ചെറിയ വിത്താണെങ്കിൽ 10 കിലോ വിത്തിന് 10 കിലോഗ്രാം കുമ്മായം, ഇടത്തരം വലിപ്പമുള്ളതിന് 10 കിലോ വിത്തിന് 0.6 കിലോഗ്രാം കുമ്മായം, വലിയ വിത്തിന് 10 കിലോഗ്രാം കണക്കിന് 0.5 കിലോഗ്രാം കുമ്മായം എന്നിങ്ങനെയാണ് കണക്ക്. കുമ്മായം പുരട്ടിപ്പിടിച്ച പയർവിത്ത് വൃത്തിയുള്ള കടലാസിൽ നിരത്തിയിടണം. കഴിയുന്നിടത്തോളം വേഗം അവ പാകാൻ ശ്രദ്ധിക്കണം. എങ്കിലും ഇങ്ങനെ കുമ്മായം പുരട്ടിയ വിത്തുകൾ തണുത്ത സ്ഥലത്ത് പരമാവധി 1 ആഴ്ച വരെ വേണമെങ്കിലും സൂക്ഷിക്കാം. കൃഷിയിടം 2-3 തവണ നന്നായി ഉഴുതിളക്കി കട്ടയും കളയുമൊക്കെ മാറ്റണം ആദ്യം. മഴവെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ 30 സെന്റിമീറ്റർ വീതിയിലും 15 സെന്റിമീറ്റർ താഴ്ചയിലും 2 മീറ്റർ അകലം നൽകി ചാലുകൾ കീറണം. വിത്തിനു വേണ്ടി വളർത്തുന്ന ഇനങ്ങൾക്കും വിത്തിനും പച്ചക്കറിക്കും വേണ്ടി വളർത്തുന്ന ഇനങ്ങൾക്കും വരികൾ തമ്മിൽ 25 സെന്റിമീറ്ററും ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്ററും നൽകി വേണം നുരിയിടാൻ. ഒരു കുഴിയിൽ 2 വിത്ത് വീതം മതിയാകും. വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ വിതച്ചു കഴിഞ്ഞ് ചാലു കീറിയാൽ മതിയാകും. കുറ്റിപ്പയറിന് വരികൾ തമ്മിൽ 30 സെന്റിമീറ്ററും ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്ററുമാണ് നന്ന്. പടർന്നു വളരുന്ന ഇനങ്ങൾക്കും 45-30 സെന്റിമീറ്റർ ഇടയകലമാണ് വേണ്ടത്. പടരുന്ന ഇനങ്ങൾ ഒരു കുഴിയിൽ 3 തൈകൾ എന്ന തോതിൽ നടണം. ആദ്യ ഉഴവിന് തന്നെ കുമ്മായം ചേർക്കേണ്ടതാണ്. പകുതി നൈട്രജനും മുഴുവൻ ഫോസ്ഫറസും പൊട്ടാഷും അവസാന ഉഴവോടുകൂടി ചേർക്കണം. 2ാം തവണ നൈട്രജൻ വളം നൽകുന്നതിനോടൊപ്പം ചെറുതായി ഇടയിളക്കുന്നത് മണ്ണിലെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കാനും വേരുപടലം പടർന്നു വളരാനും സഹായിക്കും. വിത്തിനു വേണ്ടി വളർത്തുന്ന ഇനങ്ങൾക്ക് പച്ചക്കറി ഇനങ്ങൾക്ക് പടർന്നു വളരാൻ പന്തലിട്ടു കൊടുക്കണം. 2 തവണ നനയ്ക്കുന്നത് പയറിന് നല്ലതാണ്. 1 നട്ട് 15 ദിവസം കഴിഞ്ഞും അടുത്തത് ചെടി പുഷ്പിക്കുന്ന സമയത്തും. ചെടി പുഷ്പിക്കുമ്പോഴുള്ള നനയ്ക്കൽ പുഷ്പിക്കലിനെയും കായപിടുത്തത്തെയും പ്രോത്സാഹിപ്പിക്കും. പയറിലെ കറുത്ത മുഞ്ഞയെ നിയന്ത്രിക്കാൻ ഫ്യുസേറിയം പെല്ലിഡോറോസിയം എന്ന കുമിൾ ഉപയോഗിക്കാറുണ്ട്. കീടബാധ കണ്ടാലുടൻ തന്നെ 400 ചതുരശ്ര കിലോമീറ്ററിന് 3 കിലോഗ്രാം എന്ന തോതിൽ കുമിളിന്റെ പ്രയോഗം ഒറ്റത്തവണ മതിയാകും. മലത്തിയോൺ അല്ലെങ്കിൽ ക്വിനാൽഫോസ് എന്നിവയിലൊന്ന് തളിച്ച് മുഞ്ഞയെ നിയന്ത്രിക്കാം. കായത്തുരപ്പന്മാരെ നിയന്ത്രിക്കുന്നതിന് കാർബാറിൽ അല്ലെങ്കിൽ ഫെൻതയോൺ എന്നിവയിലൊന്ന് തളിക്കാം. കീടശല്യം തുടരുന്നുവെങ്കിൽ മരുന്ന് തളി ആവർത്തിക്കാം. മരുന്ന് തളിക്കുന്നതിന് മുൻപ് വിളഞ്ഞ പയർ വിളവെടുത്തിരിക്കണം. മരുന്ന് തളിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും 10 ദിവസം കഴിഞ്ഞ് വിളവെടുപ്പ് നടത്താവൂ. സംഭരണവേളയിൽ പയർവിത്ത് കീടബാധയിൽ നിന്നും രക്ഷിക്കുന്നതിന് വിത്തിൽ 1% കടലയെണ്ണയോ വെളിച്ചെണ്ണയോ പുരട്ടി സൂക്ഷിച്ചാൽ മതി. പയറിൽ നിമാവിരിയുടെ ഉപദ്രവം നിയന്ത്രിക്കുന്നതിന് വേപ്പിലയോ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ ഹെക്ടറിന് എന്ന നിരക്കിൽ വിത്ത് പാകുന്നതിന് 2 ആഴ്ച മുൻപ് ചേർക്കണം. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ 1% ബോഡോ മിശ്രിതം തളിച്ചാൽ പയറിനെ കുമിൾ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാം. ആന്ത്രാക്നോസ് രോഗത്തിൽ നിന്നും പയറിന് സംരക്ഷണം നൽകാൻ വിത്ത് 0.1% കാർബൺഡാസി എന്ന മരുന്ന് പുരട്ടുകയോ ചെടികളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുകയോ വേണം. മാലിക, ശരിക, KMV1, വൈജയന്തി, ലോല, കനകമണി, കൈരളി, വരുൺ, അനശ്വര, ജ്യോതിക, ഭാഗ്യലക്ഷ്മി എന്നിവ സങ്കരയിനം പയറിനങ്ങളാണ്. ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി. പുളിരസമുള്ള മണ്ണിൽ പാകുന്ന വിത്തിന് മാത്രമേ കുമ്മായം പുരട്ടൽ ആവശ്യമുള്ളൂ. കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധാരണ കുമ്മായം ഒരിക്കലും വിത്തിൽ പുരട്ടുന്നതിന് നന്നല്ല. കുമ്മായം വിത്തിന് മീതെ നന്നായി പറ്റിപ്പിടിച്ചിരിക്കും വിധം വേണം പുരട്ടിയെടുക്കാൻ. കുമ്മായം പുരട്ടിയ വിത്ത് രാസവളവുമായി കലർത്തി വിതയ്ക്കാവുന്നതാണ്. എങ്കിലും വിത്തും വളവും കൂടെ പുരട്ടി ദീർഘനേരം വച്ചിരിക്കരുത്. കുമ്മായം പുരട്ടിയ വിത്ത് ഒരിക്കലും ഈർപ്പമില്ലാതെ ഉണങ്ങിയ ഒരു തടത്തിൽ പാകരുത്.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങിയ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാൻ. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായിച്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: भारत और जापान दोनों इकोनॉमिक सिक्योरिटी और एनर्जी सिक्योरिटी का महत्व अच्छी तरह समझते हैं. इसी दिशा में आज हमने इकोनॉमिक सिक्योरिटी के लिए एक ज्वाइंट रोड मैप तैयार किया है. एनर्जी सिक्योरिटी के क्षेत्र में भी इंडिया जापान बायोगैस इनिशिएटिव के माध्यम से हमें भारत में 1000 बायोगैस और ऑर्गेनिक फर्टिलाइजर प्लांट्स लगाने में सहायता मिलेगी.
0: പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, AI തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമത്തിൽ BBG റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: വികസിത് ഭാരത് ജി റാംജി യോജന പൂരെ 125 ദിന മജ്ദൂർ കോ റോജ്ഗാർ മിലേഗാ ഓർ റോജ്ഗാർ ദേനേക്കി ബാത് പ്രധാനമന്ത്രി ഏസേ നീ കരേ പെഹലെ സാലി വികസിത് ഭാരത് ജി റാംജി യോജന മേ കേന്ദ്രനെ ജോ അപ്ന പൈസ ദിയ ഹേ വോ ഹേ 95,600 കരോഡ് റുപ്യ ഓർ രാജ്യോ കാ 40% ഷെയർ മിലേഗാ तो एक साल में ही खर्च होंगे 151,282 കരോഡ് റുപ്യ.
0: രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനു ശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായാണ് അദാനി പോർട്ടിന്റെ അധികൃതർ പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ മാസത്തിലെ ചരക്ക് ഗതാഗതത്തിൽ മുൻ വർഷത്തേക്കാൾ 4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ റെയിൽവേ. കഴിഞ്ഞ മാസം 142.2 ലക്ഷം ടണ്ണിലധികം ചരക്കാണ് റെയിൽവേ കൈകാര്യം ചെയ്തത്. യാത്രാ ഗതാഗതത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ച രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 62.37 കോടി യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 63.81 കോടിയോളം പേരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. അമൃത് ഭാരത് സർവീസുകളുടെ എണ്ണം 72 ആയും വന്ദേ ഭാരത് സർവീസുകൾ 164 ആയും വർദ്ധിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യസഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും നാളെ ഇറാനിലെത്തും. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗളൂരുവിലെ കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു വീണ് 7 തൊഴിലാളികൾ മരിച്ചു. ബീഹാർ, മധ്യപ്രദേശ്, വടക്കൻ കർണാടക സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാറി ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രാൻസിന്റെ ഔട്ട് ഹെയ്റോ മേഖലകളിലെ 2200 ഏക്കറിലധികം ഭൂമിയിൽ പടർന്നുപിടിച്ച കാട്ടുതീയിൽ വ്യാപക നാശനഷ്ടം. അയൽ രാജ്യമായ മാർസേയിലും തീപിടുത്തമുണ്ടായി. ഉയർന്ന താപനിലയാണ് തീപിടുത്തങ്ങൾക്ക് കാരണം. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസം ന്യൂസിലൻഡിൽ വരും മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും കാട്ടുതീയ്ക്കും കാരണമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. 20 ചൈനീസ് സൈനിക വിമാനങ്ങൾ തായ്വാന്റെ വ്യോമയാന അതിർത്തി ലംഘിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ തീരത്തിന് സമീപം ഇന്ന് രാവിലെ 6 ചൈനീസ് നാവിക കപ്പലുകളുടെ സാന്നിധ്യവും കണ്ടെത്തി. തായ്വാനെതിരെ സൈനിക നടപടി ചൈന ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സൂചനകളുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചകളിൽ ഫ്രഞ്ച് ധനമന്ത്രിക്കൊപ്പം ശ്രീമതി നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. കൽക്കരി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സുപ്രധാന നീക്കവുമായി കേന്ദ്ര കൽക്കരി മന്ത്രാലയം. കൽക്കരി ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടികൾക്ക് പകരം ഇൻഷുറൻസ് സെക്യൂരിറ്റി ബോണ്ടുകൾ ഉപയോഗിക്കാൻ മന്ത്രാലയം അനുമതി നൽകി. 2026 കൽക്കരി ബ്ലോക്ക് അലോക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് അനുമതി. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിനായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വൈദ്യുതി അധിഷ്ഠിത ഗതാഗത സംവിധാനമായ ഇ മൊബിലിറ്റിയിലൂടെ രാജ്യത്ത് സുസ്ഥിര വ്യാവസായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വികസിത ഭാരതത്തിനായി ഇലക്ട്രിക് മൊബിലിറ്റി എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് DDG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും 1 വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഉള്ളടക്കം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ബാല്യകാലസഖി.

കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദബീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM. ഗൗരി ശങ്കരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം ഭാവഗായകൻ പി. ജയചന്ദ്രൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെർമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
1: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
0: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: വളയം

0: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമിന്റെ സമയമാണ്. വളയത്തിൽ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: എന്റെ പേര് നിജാമുദ്ദീൻ. ഞാൻ വരുന്നത് പാലക്കാട്ടുനിന്ന്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നു. ഇവിടെ 12 മണി 1 മണിയാകുമ്പത്തി. അപ്പോൾ തൊഴുതി ആൾക്കാർ വന്നു, ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2-ാമത്തെ ട്രിപ്പാണിത്.
0: ഒട്ടിയൊരു 2-ാമത്തെ ട്രിപ്പാണ്.
1: 2-ാമത്തെ ട്രിപ്പാണ്. ഇനി അടുത്ത ട്രിപ്പ് വരാൻ പറ്റുമെന്ന് വിചാരിക്കണു. നോക്കാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ വരികയായിരിക്കും.
0: എത്ര പേരായിട്ടാണ് യാത്ര?
1: 26 പേരാണ് ടോട്ടൽ.
0: ഈ പാലക്കാട് എന്ന് പറയുമ്പോൾ ആ ഒരു പരിസര പ്രദേശത്തു നിന്നാണോ?
1: പാലക്കാട് ആ പരിസര പ്രദേശം തന്നെയാണ്. അവര് ടീമായിട്ട് വന്നാണ്, അമ്മമാര്, കുറച്ച് അമ്മമാര്.
0: ഇവിടെ വന്നപ്പോ എന്താണ് ഒരു അനുഭവം?
1: ഇവിടെ വന്നപ്പോ പറഞ്ഞാല് ഞാന് 2-ാമത്തെ ട്രിപ്പാണ്. ഇവിടെ അമ്പലത്തിൽ അങ്ങോട്ട് പോയില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വന്നു. കുഴപ്പമില്ല, നല്ല ഇതാണ്. പാർക്കിംഗും സൗകര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്, കടകളുണ്ട്.
0: എത്ര മണിക്കാണ് ഇനി തിരിച്ച് യാത്ര?
1: ഇനിയിപ്പോ തിരിക്കാൻ പോകണം. ഇനി ഒരു 3 അമ്പലം കൂടി വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകും.
0: അടുത്ത ട്രിപ്പ് അടുത്ത് തന്നെ ഉണ്ടാവും?
1: അടുത്ത ട്രിപ്പ് ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് ആൾക്കാർ കോർഡിനേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ട്രിപ്പ് ഉടൻ തന്നെ ഇത് അടയ്ക്കുന്നതിന് മുമ്പ് ഒരു ട്രിപ്പും കൂടി വരുന്നു പ്രതീക്ഷിക്കുന്നു.
0: അപ്പൊ എത്ര വർഷം ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു?
1: ഞാൻ 2002 തുടങ്ങിയതാ.
0: ഏതായിരുന്നു ആദ്യത്തെ വാഹനം?
1: ആദ്യത്തെ വാഹനം പറയുമ്പോൾ ചെറുവണ്ടികളാണ്, ടാറ്റ സുമോ അങ്ങനെയുള്ള വണ്ടികൾ. ഇപ്പൊ പിന്നെ വലിയ വലിയ വണ്ടികളെല്ലാം ഓടിക്കും. ഞാൻ കുറച്ചു കാലം ഗൾഫിലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ റീസെന്റ് 2 വർഷമായി. ഇനി വീണ്ടും ഒന്ന് അങ്ങോട്ട് പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: ഗൾഫിൽ എന്തായിരുന്നു ജോലി?
1: ഗൾഫിൽ ഒരു കമ്പനി ഡ്രൈവറായിട്ട് വലിയ വണ്ടി ചെറിയ വണ്ടി എല്ലാം ഓടിച്ചുകൊണ്ടിരുന്ന. ഇപ്പോൾ വന്നിട്ട് 2 വർഷമായി. ഇനിയിപ്പോൾ വീണ്ടും ഒന്നും കൂടി അബുദാബിയിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു ചാൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: അപ്പോൾ എന്തായാലും പേപ്പറൊക്കെ ശരിയായാലും തിരിച്ച് വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് കിടക്കും.
1: പോകണം, ഒരു 2 കൊല്ലം കൂടി പോയി നിന്ന് ഒന്ന് സെറ്റിലായിട്ട് പിന്നെ വീണ്ടും വന്ന് നാട്ടിൽ സെറ്റിലാകുക, ഇങ്ങനെ അമ്പലങ്ങൾ ഇങ്ങനെ കറങ്ങുക, തീർത്ഥാടനങ്ങൾ പോവുക.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടിലെ വൈഫ്, 2 കുട്ടികൾ.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തും.
1: എന്റെ മോള് പിന്നെ BBA പഠിക്കുന്നു, മകൻ +2 കഴിഞ്ഞ് നോക്കുന്നു. മോളിന്റെ പേര് മുർഷിദ, മകന്റെ പേര് മുസ്തഫ. മകള് കോഴിക്കോടാണ് പഠിക്കുന്നത്, BBS സ്കൈഫോർഡ് പറഞ്ഞൊരു കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പൊ 2-ാമത്തെ വർഷം കഴിഞ്ഞു. പിന്നെ അടുത്ത് 3 വർഷത്തെ കോഴ്സാണത്.
0: ഇന്നലെ യാത്ര പുറപ്പെട്ടിട്ടുണ്ടാവും? എത്ര മണിക്കായിരുന്നു?
1: 2 മണിയാകുമ്പോൾ പാലക്കാട്ടിൽ നിന്ന് 2 മണിക്ക് പുറപ്പെട്ട് പിന്നെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി വിസിറ്റിംഗ് ചെയ്ത് വടകരയിൽ നിന്ന് അങ്ങനെ തിരിച്ചു ഇവിടെ ഒരു 1 മണിയാകുമ്പത്തി ഇവിടെ രാത്രി.
0: ഒരുപാട് കാലത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ യാത്രക്കിടയിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അനുഭവങ്ങളുണ്ടോ, ഒന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാവോ?
1: മറക്കാൻ പറ്റാത്ത പറയുമ്പോൾ, ഒരു ദിവസം ഞാൻ ലോഡ് വണ്ടിയും കൊണ്ടായിട്ട് അരൂര് പോണ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അരൂര് ടോള് കഴിഞ്ഞ് ജസ്റ്റ് കൊല്ലം റോഡിൽ കയറിയതും പ്രൈവറ്റ് ബസ്സുകാരെ ഒരു റൈറ്റ് യൂട്ടേൺ അടിച്ചും കണ്ട് ഒരു ചവിട്ടി ചവിട്ടി. അപ്പം നമ്മൾക്ക് ലോഡ് വണ്ടിയല്ലേ, നമ്മൾ മാക്സിമം ചവിട്ടി നിർത്താൻ നോക്കി, പക്ഷെ നിന്നില്ല, ജസ്റ്റ് പോയി വണ്ടിയിലൊന്ന് തട്ടിയെന്ന് മാത്രം. വേറെ അതൊരു അനുഭവം, നല്ലൊരു അനുഭവമാണ്. അതാണ് കുറെ വർഷങ്ങളായത്. ഞാൻ ലോഡ് വണ്ടിയിൽ ഓടുന്ന സമയത്ത് പേപ്പർ പ്ലേറ്റ് ഗ്ലാസ്സൊക്കെ സപ്ലൈ ചെയ്യണം കമ്പനിയാണ്. അപ്പോൾ അത് ലോഡ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ചവിട്ടി നിർത്താൻ പറ്റാത്ത നിർത്തും. അത് ബസ്സുകാരെ കറക്റ്റ് റൈറ്റ് ലെഫ്റ്റ് നിർത്തിയിട്ട് റൈറ്റ് യൂട്ടേൺ അടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് വണ്ടി വരുന്നതാണ് ചവിട്ടി നിർത്തുക. നമ്മൾ മാക്സിമം ചവിട്ടി നിർത്തി പോയി ജസ്റ്റ് ഒന്ന് തട്ടിയുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
0: ഇപ്പോൾ ഈ ഡ്രൈവർ മേഖലയിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണാൻ ഉള്ള ഒരു സാഹചര്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാവും, ഡ്രൈവർമാരുടെ ഒരു കൂട്ടായ്മ. ഇപ്പോഴും അങ്ങനെ കൂട്ടായ്മയിൽ ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കളുമായിട്ട് ഇപ്പോഴും ബന്ധങ്ങളുണ്ടോ?
1: ആ, അത്യാവശ്യം എല്ലാ കൂട്ടുകാരും. നമ്മളിപ്പോൾ ടാക്സി ഫീൽഡിലാണ്, ഇതുകൊണ്ട് നമുക്ക് കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിക്കും. നമ്മളിപ്പോൾ മെയിനായിട്ട് എല്ലാ വണ്ടികളും ഓടണതാണ്, പിന്നെ സ്ഥിരമായിട്ട് വണ്ടിയൊന്നുമില്ല. എല്ലാ വണ്ടികളും ആരെങ്കിലും വിളിക്കും. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് വണ്ടി വാങ്ങാനുള്ള ഇതായി കഴിഞ്ഞ ഒന്ന് വാങ്ങണമെന്നുണ്ട്. അപ്പോൾ അത് എളുപ്പം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു.
0: അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അടിക്കടി വിലക്കയറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പെട്രോള്, ഡീസൽ ഇതിനൊക്കെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, മെയിൻ്റെനൻസിൻ്റെ വില വർധന. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മേഖല എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ?
1: ഫീൽഡ് പ്രശ്നമാണ്, പണ്ടത്തെ മാതിരി അല്ല. ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ ഡീസൽ വില കൂടുതൽ, അതുമാതിരി വാടക നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് പാർട്ടിക്കൊരു മുഷിപ്പുമാതിരി വരും. ഡീസൽ വില എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളാണ്. പക്ഷേ വണ്ടി വെച്ചിട്ട് ഓടിച്ച് മുതലാകുമോ ചോദിച്ചാൽ മുതലാകില്ല. പക്ഷേ ഒരു ജീവിതമാർഗം പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ.
0: എന്തായാലും കുഴപ്പമില്ലാതെ തട്ടിമുട്ടി പോകാനുള്ള ഒരു സാഹചര്യം ഈ ഒരു വാഹനത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്.
1: വാഹനം പറഞ്ഞാൽ സ്വന്തം വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെവലിൽ തട്ടിമുട്ടി പോവുക. വണ്ടി വെച്ചിട്ടൊരു മുതലാളി കൊണ്ട് ഇരുന്നിട്ട് നടക്കില്ല. ജസ്റ്റ് ഇങ്ങനെ ഉരുണ്ടു പോവുക, ഒരു ഫാമിലി ജീവിച്ചു പോവും, അത്രേ ഉള്ളൂ.
0: ഇപ്പം സാധാരണ ഒരു ഡ്രൈവർ ചിലപ്പോൾ സ്വന്തം വണ്ടി ആയിരിക്കണം എന്നില്ല. അപ്പോൾ ചില ഡ്രൈവർമാർ ചിലപ്പോൾ ആ വണ്ടിയെ നോക്കാതെ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്ന ഒരു ഒരു സാഹചര്യങ്ങൾ ചില സന്ദർഭങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഘാതം വരുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു മുതലാളിക്കാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം എന്ന് പറയാന്ന് വെച്ചാൽ, നമ്മൾ സ്വന്തം വണ്ടിയാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഓടിക്കുന്നതായിരിക്കില്ലേ നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
1: സ്വന്തം വണ്ടി ഇതാണ് ഓപ്ഷൻ. സ്വന്തം വണ്ടി വെക്കുന്നതുകൊണ്ട് ഇതാണ് ഒരു പ്രശ്നം പറയുമ്പോൾ, ഡീസല് മെയിൻ്റനൻസ് കൂടി ആകുമ്പോൾ നമുക്ക് ബാലൻസ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ വേറൊരാളുടെ വണ്ടി പോണ സമയത്ത് നമ്മൾ സ്വന്തം വണ്ടിമാരെ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെ റഫായിട്ട് ഓടിക്കലും അങ്ങനെയൊന്നുമില്ല. സ്വന്തം വണ്ടിമാരെ നമ്മളിപ്പോൾ ഒരു വേറൊരാളുടെ വണ്ടി ഓട്ടം പോയി വന്നാലും നമ്മൾ സമയമുണ്ട്, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി നമുക്ക് തന്നതിനെക്കാട്ടി നീറ്റായിട്ട് അങ്ങോട്ട് തിരിച്ച് കൊടുക്കാറുണ്ട്.
0: ഞാൻ പറഞ്ഞത് വെച്ചാൽ എല്ലാ ഡ്രൈവർമാരെ കുറിച്ചല്ല, ചില ഡ്രൈവർമാർ അങ്ങനെയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാരം വരുന്നത് നമ്മുടെ മുതലാളിയിലേക്കാണ്. അപ്പൊ അങ്ങനൊന്നും താങ്കളിൽ നിന്നില്ല?
1: അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറേയില്ല. ഏത് വണ്ടി നമുക്ക് ഇങ്ങോട്ട് തന്നാലും അവര് കഴുകാണ്ട് തന്നാലും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് നീറ്റായിട്ട് കൊടുക്കുകയുള്ളൂ. അങ്ങോട്ട് നമുക്ക് സമയം കയ്യിൽ കിട്ടണമെന്ന് മാത്രം, നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ കഴുകിയിട്ട് കൊടുക്കുകയുള്ളൂ വണ്ടി.
0: എങ്ങനെയാണ് ഈ ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ തള്ളി നീക്കുന്നത്? എങ്ങനെയാണ്
1: ഒഴിവ് സമയങ്ങൾ? അത്യാവശ്യം പാട്ട് കേൾക്കും, നല്ല ഉറക്ക ക്ഷീണമാണെങ്കിൽ കുറച്ച് ഉറങ്ങും, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പാട്ടുകൾ എന്തെങ്കിലും കേട്ടിട്ട് അങ്ങനെ ഇരിക്കും.
0: സിനിമകളൊക്കെ സമയം കിട്ടാറുണ്ടോ?
1: സിനിമ ജസ്റ്റ് നമുക്ക് ടയേർഡൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിനിമ കാണും, അല്ലെങ്കിൽ പിന്നെ സിനിമയിലൊന്നും വലിയ ഇതൊന്നും ഇല്ല.
0: ആരാണ് ഇഷ്ടപ്പെട്ട നടി നടന്മാർ?
1: അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടി, പിന്നെ മഞ്ജു വാര്യർ.
0: ഇപ്പം എടുത്തെങ്ങാനും അവരുടെ പടങ്ങൾ കാണാനുള്ള സാഹചര്യം?
1: അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടാറില്ല. നമ്മളിപ്പോൾ ഓട്ടത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് പിന്നെ അതിന് ടൈം സ്പെൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ
0: ഈ ഡ്രൈവർമാർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ യാത്രക്കാർ ചിലപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കണമെന്നില്ല എന്നുവെച്ചുള്ളവർ, അവർ ആ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഇറങ്ങി അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങ് പോകും. പക്ഷേ നിങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക, ട്രെയിൻ എടുത്ത് വാഹനം ഓടിച്ചിട്ട് അവിടെ എത്തി നിങ്ങൾക്ക് വേണ്ട ആ ഒരു റിഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളെ യാത്രയിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
1: നമ്മൾ യാത്ര ചെയ്തിട്ട് ഒരു പാർട്ടിന് കൊണ്ട് ഇറക്കി വിട്ടാൽ നമ്മൾ മാക്സിമം റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന അത്രയും ടൈം റെസ്റ്റ് എടുക്കുക. എവിടെയെങ്കിലും നമുക്കിപ്പോൾ എന്തെങ്കിലും ചായ എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളവിടെയെങ്കിലും നിർത്തി ചായ കുടിക്കും. അവർ വേണമെന്ന് അവനടുത്ത് ചോദിക്കും, ആരെങ്കിലും ചായ കുടിക്കാൻ ഇറങ്ങുന്നുണ്ടോ ചോദിക്കും. ഇല്ലെങ്കിൽ പിന്നെ നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചായ ജസ്റ്റ് ഒന്ന് കുടിച്ചില്ലെങ്കിൽ പിന്നെ ഉറക്കത്തിൻ്റെ ക്ഷീണം ഒന്ന് മാറിക്കിട്ടില്ല.
0: അപ്പോൾ പാട്ടൊക്കെ കേൾക്കാറുണ്ട്? എത്തരം പാട്ടുകളാണ്?
1: പഴയ പാട്ടുകൾ.
0: പഴയ കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേം നസീർ,
1: അങ്ങനെയല്ല അതിന്റെ
0: അതായത് 80s അല്ലേ, 90s ഉം 80s ഒക്കെ ഉള്ള പാട്ടുകൾ. അപ്പോൾ ലാലേട്ടന്റെയും അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഒക്കെ ഒരുപാട് പാട്ടുകളാണ് കൂടുതലും കേൾക്കാറ്. അപ്പോൾ ചേട്ടാ, ഇത് നമ്മുടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന വളയം എന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ വളയത്തിലൂടെ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ കേൾപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ പറ്റിയ പാട്ട്?
1: ദിലീപിൻ്റെ സിനിമയിലെ പറക്കം തളികിലെ ഒരു പാട്ടില്ലേ, മറ്റേ ബസ്സിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ
0: പറക്കും തളി.
1: ആ പറക്കും തളി.
0: അപ്പോൾ ദിലീപിൻ്റെ പറക്കും തളിക എന്ന ചിത്രത്തിലെ പറക്കും തളിക എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ആ ഒരു ഡ്രൈവറിൻ്റെ ഒരു എല്ലാ എന്താ പറയുക വിശേഷങ്ങളും ആ ഒരു സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടല്ലേ. താമരാക്ഷം പിള്ള എന്ന ഒരു ബസ്സും അല്ലേ, ദിലീപും അതുപോലെ തന്നെ ഹരിശ്രീ അശോകനൊക്കെ തകർത്തഭിനയിച്ച ഒരു സിനിമ. അപ്പം ആ ഒരു സിനിമയിലെ പാട്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളയത്തിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം
1: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
2: എന്റെ പേര് ലിജേഷ്, ഞാൻ കോഴിക്കോടാണ്.
1: എപ്പോഴാണ് ഈ ഒരു യാത്രയായിട്ട് അവിടുന്ന് പുറപ്പെട്ടത്?
2: അവിടുന്ന് 11 മണിക്ക്
1: പുറപ്പെട്ടു. എത്ര പേരാണ് വണ്ടിയിലുള്ളത്?
2: 12 പേര്.
1: 12 പേര്. ഈ ഒരു മേഖലയിലേക്ക്, അതായത് ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി?
2: ഏകദേശം ഒരു 10 വർഷമാണ്.
1: ആദ്യമായിട്ട് ഏത് വാഹനത്തിലായിരുന്നു ആ ഒരു തുടക്കം?
2: ട്രാവലർ.
1: ട്രാവലർ തന്നെ. ഇതിനു മുന്നേ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ?
2: ആ, ഞാൻ പെയിന്റിംഗ് വർക്ക് ഉണ്ടായിരുന്നേ.
1: അപ്പോൾ പെയിന്റിംഗ് മേഖലയിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വരാൻ എന്തായ ഒരു കാരണം?
2: ഡ്രൈവറിന് താല്പര്യം, വണ്ടീനെ കൊണ്ടുള്ള താല്പര്യം കൊണ്ട്.
1: ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യം
2: ഉണ്ടായിട്ടുണ്ടാവും.
1: ഏറ്റവും ദൂരത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത സ്ഥലം എവിടെയാണ്?
2: നമ്മൾ തിരുപ്പതി, പളനി, മധുര
1: യാത്രക്കാരുമായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ദൂര യാത്രക്കിടയിൽ എന്തെങ്കിലുമൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ, എന്തെങ്കിലും അങ്ങനെ ഓർത്തു വെക്കാനുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ?
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
1: യാത്രക്കിടയിൽ ചിലപ്പോൾ വണ്ടി ചിലപ്പം ബ്രേക്ക് ഡൗൺ ആയിട്ട് എവിടെയെങ്കിലും കിടക്കേണ്ടി വന്നിട്ടുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലുമുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ മുന്നിലെ ആക്സിഡന്റ് കണ്ടിട്ടുള്ള എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും
2: ആക്സിഡന്റ് കണ്ടിട്ടുള്ളതുണ്ട്. നമ്മുടെ മുന്നിലെ വണ്ടി മറിഞ്ഞിണ്ട്, കാർ മറിഞ്ഞിണ്ട്, നിയന്ത്രണം വിട്ട് മറിഞ്ഞിട്ടുണ്ട്.
1: അത് എവിടെ വെച്ചായിരുന്നു?
2: അത് ഈ ശബരിമല പോകുമ്പോൾ.
1: എവിടുത്തെ യാത്രക്കാരായിരുന്നു അത്?
2: അത് കോഴിക്കോടുള്ള.
1: അപ്പോൾ അത് നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവം എന്ന് പറയാമോ?
2: നേരിട്ട് കണ്ട, നമ്മൾ വണ്ടി സൈഡാക്കി അവരെ വണ്ടിയിൽ നിന്ന് ഇറക്കി എല്ലാം ഇതാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഉണ്ടാകുന്ന. അപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞ്, കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഇതാക്കിയാൽ ഞങ്ങൾ അവിടുന്ന് പോയത്.
1: ആ ഒരു അപകടത്തിന് കാരണം എന്തായിരുന്നു?
2: കാരണം എന്താണെന്ന് നമുക്ക് അറിയില്ല, പെട്ടെന്ന് വണ്ടി മറിയുന്നതാണ് കണ്ട് മുന്നേ.
1: നിങ്ങളും യാത്ര ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും,
2: വണ്ടീന്റെ മുന്നിൽ വണ്ടി മറിഞ്ഞതാണ്.
1: അപ്പൊ ആ ഒരു സംഭവം എന്തായാലും മനസ്സിന്ന് വിട്ടു മാറിയിട്ടുണ്ടാവില്ല.
2: അല്ല, നമ്മളെപ്പോഴും ആ റൂട്ടിന് പോകുമ്പോൾ അത് ആ സ്ഥലത്തെത്തുമ്പോൾ ഓർക്കും.
1: കഴിഞ്ഞ തവണ എത്ര വയസ്സായിരുന്നു ഈ കുട്ടിയൂരിലേക്ക് വന്നത്?
2: കഴിഞ്ഞ പ്രാവശ്യം 10 പ്രാവശ്യം വന്നിട്ടുണ്ട്.
1: അപ്പൊ അന്ന് വന്നതിൽ നിന്നും ഇപ്പോഴത്തെ സമയം എത്തിയപ്പോ ഇവിടുത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നത്?
2: അത്യാവശ്യം പാർക്കിംഗ് ഏരിയ വന്നിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം തിരക്ക് എന്തൊക്കെ ഉണ്ട്.
1: അതായത് ശനി ഞായർ ദിവസങ്ങളിലുള്ള ഇത്ര ഇന്ന് തിരക്കില്ല. മാത്രമല്ല കാലാവസ്ഥ കുറച്ച് നമുക്ക് അനുകൂലമായിട്ടും
2: കാണുന്നുണ്ട്.
1: വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടില് അമ്മ, വൈഫ്, രണ്ടു പിള്ളേര്.
1: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
2: അമ്മേന്റെ പേര് പുഷ്പ, വൈഫ് സഖിഷ, മക്കള് സഞ്ജയ്, ധനഞ്ജയ്.
1: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
2: ഒരാള് 10 പഠിക്കുന്നു, ഒരാള് 4.
1: വൈഫ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
2: വൈഫ് പ്രത്യേകിച്ച് ഒന്നുമില്ല.
1: ഈ ജോലി തിരക്കിനിടക്കൊക്കെ എന്റർടൈൻമെന്റ് എന്തെങ്കിലും വേണ്ടേ? കാരണം ഈ യാത്ര ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു, വരുന്നു, ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഇങ്ങനെ ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ ലഭിക്കാറുണ്ടോ?
2: ആ, ഒരേ റിസോർട്ടുകളിലൊക്കെയാണ് അവിടെ റൂം കാര്യങ്ങളുണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും.
1: സാധാരണ ഈ യാത്രക്കാർ വരുമ്പോൾ ഈ ഡ്രൈവർമാരെ ആരും ശ്രദ്ധിക്കില്ല. സാധാരണ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരുപാട് ജീവനുകൾ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഡ്രൈവർമാരുടേത്. അപ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. മിക്കവാറും അങ്ങനെ സംഭവിക്കാറില്ല. പല ഘട്ടങ്ങളിലും
2: ചിലര് നല്ല സൗകര്യങ്ങൾ ചെയ്തുതരും, ചിലര് നമ്മളെ വണ്ടിയിൽ തന്നെ എവിടെ സ്ഥലത്ത് അവരവരെ വഴിക്ക് ഇറങ്ങി പോകും, നമ്മള് വണ്ടിയിൽ തന്നെ കിടക്കും. അതൊക്കെയാണ് അവസ്ഥ.
1: ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഡ്രൈവർ മേഖലയിലുള്ള അനുഭവങ്ങൾ, ഓർത്തെടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ.
2: ഏകദേശം 100-80% വണ്ടിയിൽ തന്നെയാണ് ഉറക്കവും കാര്യങ്ങളെല്ലാം. 20% നമുക്ക് സൗകര്യങ്ങൾ കിട്ടാറുള്ളൂ. അത് റിസോർട്ടുകളിലാണെങ്കിലും പല റിസോർട്ടുകളും അതിനുള്ള സൗകര്യം ചെയ്തു തരാറില്ല.
1: ഈ ഒരു മേഖലയിൽ ഇപ്പം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, കാരണം നമ്മുടെ ഡീസൽ, പെട്രോൾ വില വർധന, അതുപോലെ തന്നെ മെയിൻ്റെനൻസ്, ഇതൊക്കെ വരുമ്പം എങ്ങനെയാണ് ഇത് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത്?
2: പിടിച്ച് നമുക്ക് ഒക്കാത്ത രീതിയാണ്. കാരണം വണ്ടിക്ക് ഡീസൽ കൂടുതലാണ്, റേറ്റ് കൂടിയോണ്ട് ഡീസൽ കൂടുതൽ പൈസ വേണം, ബാലൻസ് ഒന്നും ഇല്ലാത്ത രീതിയാണ്, പിന്നെ ഓട്ടങ്ങൾ പറ്റ കുറവാണ്.
1: മാത്രമല്ല നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ, ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ ഒരുപാട് നേരം നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു
2: വരുന്നുണ്ട്.
1: അതെ. അപ്പോൾ അത്രയും ഡീസൽ നമുക്ക് നഷ്ടമാണ്.
2: നമുക്ക് ശരിക്കൊരു 7000 രൂപേന്റെ ഡീസൽ മതി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 8-8.5 രൂപ ഡീസൽ വരുന്നുണ്ട്.
1: ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
2: മാനേജ് ആണ്, സ്വന്തം വണ്ടി സ്വന്തം പോരുന്നോണ്ട് മാനേജ് ചെയ്ത് പോകുന്നതാണ്.
1: വേറെ വാഹനം വല്ലതുണ്ടോ?
2: ആ, ഒരു ബസ് ഉണ്ട്.
1: അതാരാണ് എടുക്കാറ്?
2: അത് നമ്മൾ തന്നെയാണ്, ഇല്ല അങ്ങോട്ടും മാറി മാറി. ഇതിൽ വേറെ ആളുണ്ട്, ബസ് നമ്മൾ തന്നെയാണ് എടുക്കാറ്.
1: അപ്പൊ ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഹോബി എന്നൊക്കെ പറയാൻ എന്താണുള്ളത്?
2: പ്രത്യേകിച്ച് ഒന്നും ഞാനല്ല. പിന്നെ നമ്മളെ പഴയ പണിക്ക് പെയിന്റിങ്ങിന്റെ പണിക്ക് പോവും. ഇത് പണിയില്ലാതെ പെയിന്റിങ്ങിന്റെ പണിക്ക് പോവും.
1: പെയിന്റിങ്ങിന് പണി എന്ന് പറയുമ്പോൾ ആ ഒരു സീസണിൽ കിട്ടുന്ന ഒരു ജോലിയാണ് അല്ലേ? ഇപ്പം മഴക്കാലമായി, ഇനിയിപ്പം പെയിന്റിങ് പണിയൊക്കെ.
2: എന്നാലും കുഴപ്പമില്ല, ഈ വണ്ടീനെക്കാട്ട് ഓട്ടത്തിനാണ് കൂടുതൽ വർക്ക് ഉണ്ട്.
1: ഓക്കെ. അപ്പൊ രണ്ട് മേഖലയിൽ നിന്നുകൊണ്ടുള്ള ഒരു വരുമാനമാണ് നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള യാത്ര. സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
2: അങ്ങനെ കിട്ടാൻ ഒറ്റ കുറവാണ്. കാരണം നമ്മൾ പുള്ളി യാത്രയിലാവുമ്പം അതിനുള്ള ടൈം കിട്ടാറില്ല.
1: എന്നാലും ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടപ്പെട്ട നടീ നടന്മാരൊക്കെ ഉണ്ടാവല്ലോ, അവരാരൊക്കെയാണ്?
2: മോഹൻലാലും മമ്മൂട്ടി
1: എല്ലാരും സിനിമയും കാണും.
2: എല്ലാരും കാണും, നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരാളെന്നില്ല. എല്ലാരും പറഞ്ഞ നല്ല സിനിമ പാടാണെങ്കിൽ
1: ഈ പാട്ടൊക്കെ കേൾക്കാൻ സമയം കിട്ടാറുണ്ടോ?
2: പാട്ട് ഫുൾ ടൈം പാട്ട് തന്നെയല്ലേ, നമുക്ക് വണ്ടിയിൽ വരുമ്പോൾ ഫുൾ പാട്ട് തന്നെയല്ലേ.
1: എത്ര പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം?
2: അത് പഴയ 90
1: അപ്പോ ഇത് ചേട്ടാ നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ വളയത്തിലൂടെ ചേട്ടന്റെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചു. അപ്പൊ അതോടൊപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയുക?
2: എല്ലാം ഇഷ്ടപ്പെട്ട തന്നെയാണ്.
1: ഈ ഒരു അവസരത്തിൽ നമ്മുടെ റേഡിയോ മലബാറിലൂടെ കേൾക്കാൻ വേണ്ടിട്ട് ഏത് പാട്ടാണ്
2: പറയുക?
1: അപ്പൊ ദേവരാഗ് എന്ന ചിത്രത്തിലെ പാട്ടാണ് ചേട്ടന് കൂടുതൽ ഇഷ്ടം. ആ പാഠം ഇഷ്ടപ്പെടാൻ വല്ല കാരണം എന്തെങ്കിലും ഉണ്ടോ?
2: തേച്ചൊന്നുമില്ല.
1: നല്ലൊരു റൊമാൻറ്റിക് മൂവിയാണ്, നമ്മുടെ അരവിന്ദ് സ്വാമിയും ശ്രീദേവിയും ഒക്കെ മനോഹരമായിട്ട് അഭിനയിച്ച ഒരു ചിത്രം. അപ്പൊ അതിലൊരു പാട്ടാണ് കേൾക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ടോ?
2: എല്ലാവർക്കും, നമ്മുടെ ഡ്രൈവർമാർ എല്ലാവർക്കും.
1: തീർച്ചയായിട്ടും ചേട്ടന്റെ സുഹൃത്തുക്കളും ഡ്രൈവർമാർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. അതോടൊപ്പം ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
2: ഓക്കേ.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളയത്തിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് കൊട്ടിയൂരിലെ പാർക്കിംഗ് പ്ലേസിലാണുള്ളത്. ഒരുപാട് വാഹനങ്ങളാണ് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുവഴി നടന്നു പോയപ്പോഴാണ് ഒരു ചേട്ടൻ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ട്രാവലറുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം പറയൂ.
1: ഒന്ന് പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തൂ.
2: എന്റെ പേര് വിപിൻ. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്, പാലക്കാട് മലമ്പുഴയിൽ നിന്നാണ്. അതുപോലെ ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇറങ്ങി. ഒരു നാളേക്ക് നല്ല മഴയുണ്ടായിരുന്നു. അതുപോലെ 10-12 പേരുണ്ട് വണ്ടിയിൽ. ഒരു ഫാമിലിയാണ്. അവർ 3-4 അമ്പലത്തിൽ കൂടെ പോകാനുണ്ട്. അവർ പോയി വന്നിട്ടില്ല. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു.
1: ഇപ്രാവശ്യം എത്രാമത്തെ തവണയാണ് ഇങ്ങോട്ട് വരുന്നത്?
2: ഇപ്രാവശ്യം ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ്.
1: കഴിഞ്ഞ വർഷം
2: 3 പ്രാവശ്യം വന്നിരുന്നു.
1: അപ്പൊ കഴിഞ്ഞ വർഷം വന്നതിനേക്കാൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ?
2: കുറച്ചുകൂടി തിരക്ക് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം തൊട്ടാണല്ലോ തിരക്ക് കൂടുതലായി വന്നത്. ഇപ്രാവശ്യം കുറച്ചുകൂടി തിരക്ക് കൂടിയിട്ടുണ്ട്.
1: അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെ തോന്നുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ?
2: തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഈ വാഹനങ്ങൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് പാർക്ക് ചെയ്യാൻ ഇത്രയും സ്പേസ് കൂടെ കുറവായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഇവിടുത്തെ ദേശം പോടാണ് അവരും പ്രതീക്ഷിച്ച് കാണില്ല ഇത്രയും വണ്ടികൾ വന്ന് കയറുന്നത്.
1: മാത്രമല്ല കർണാടകക്കാരുടെ ഒരു ഇടിച്ച് കയറ്റം.
2: തീർച്ചയായിട്ടും കർണാടകക്കാർ ഇതുപോലെ ശരിക്കും മലയാളികൾ വന്ന പോലെ തന്നെ അവരും വന്നിട്ടുണ്ട്.
1: അപ്പൊ അതിൽ നിന്നൊക്കെ ഇപ്പം ഒരു ചെറിയൊരു മാറ്റം കാണുന്നുണ്ടെന്ന് തോന്നുന്നു.
2: കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അതിലെന്തായാലും ഇത് പാർക്കിംഗ് സൗകര്യം കുറച്ചുകൂടി നന്നായി ഒരുക്കിയ അതിൽ പ്രത്യേകിച്ച് ഡ്രൈവർമാർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്.
1: വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടിലെ അമ്മ, അച്ഛൻ, വൈഫ്, കൊച്ച്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ.
2: അച്ഛന്റെ പേര് പൊന്നപ്പൻ എന്നാണ്. പുള്ളി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ആണ്. അമ്മയുടെ പേര് ഗിരിജ. അവരും ഇതുപോലെ അഗ്രികൾച്ചറിൽ നിന്ന് റിട്ടയർഡ് ആയിരിക്കുന്നു. വൈഫിന്റെ പേര് പാർവതി. പിന്നെ കൊച്ചിന്റെ പേര് നവമി.
1: പഠിക്കുന്നുണ്ടോ?
2: ഇല്ല, കൊച്ചിന് 6 മാസമായിട്ടുള്ളൂ.
1: ചെറിയ മോളാണ്.
2: ചെറിയ മോള.
1: ഓക്കെ. എത്ര വർഷമായി ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
2: ഞാൻ 2010 വന്നതാണ്.
1: ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാവോ?
2: തീർച്ചയായിട്ടും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പാലക്കാട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഞാൻ പിന്നെ കൂടുതലും പോയത് കൊച്ചിയിലായിരുന്നു. കൊച്ചിയിലൊരു നീതു ട്രാവൽസ് പറഞ്ഞ ട്രാവൽസിലായിരുന്നു. അപ്പൊ അവിടെ ഇതുപോലെ ഒരു 2013 വരെ വർക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഫീൽഡ് പിന്നെ തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു. കല്യാണമൊക്കെ നാട്ടിലേക്ക് വന്നു. പിന്നെ നാട്ടിൽ തന്നെ അങ്ങനെ കൂടി. കുഴപ്പമില്ല. ഡ്രൈവിംഗ് ഫീൽഡ് പറഞ്ഞാൽ നമുക്ക് പല ആൾക്കാരായിട്ട് നമുക്ക് പരിചയപ്പെടാം, ബന്ധപ്പെടാം. അതുപോലെ പല സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പല അനുഭവങ്ങൾ അറിയാൻ പറ്റും. പല ആൾക്കാരെ പല ക്യാരക്ടർ അറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇതിൽ പോയി ഡ്രൈവിംഗ് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ കിട്ടാറുണ്ട്.
1: അപ്പോൾ അങ്ങനെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം നിങ്ങൾ മനസ്സിൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടോ?
2: മറക്കാൻ പറ്റാത്തതായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് കയറിക്കേട് വരുന്നത് ഒരു കപ്പിൾസായിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പ് ഇങ്ങനെ അന്ന് എറ്റോസ് കാറിൽ പോയത്. മൂന്നാർ പോയതായിരുന്നു. മൂന്നാറിന് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ രാജമല വരുന്ന വഴിക്ക് ഒരു പാലമുണ്ടായിരുന്നു. അതൊരു പഴയ പാലമാണ്. അപ്പോൾ മുമ്പിലെ അവർ അവിടുത്തെ മൂന്നാറിൻ്റെ മറയൂരിൻ്റെ ഒരു പഞ്ചായത്ത് വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു ബൊലേറോ. അപ്പോൾ അവർ പോകണോ വേണ്ടേന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്നു. കാരണം വെള്ളം കൂടുതൽ കയറി വരുന്നു. അപ്പോൾ അവർ തിരിച്ച് അവരുടെ പുറകിലായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പശുവിനെയും കൊണ്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് ഇതിൽ പോകണോ വെച്ചപ്പോൾ പോകാല്ല കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങി കൊച്ചി വഴിക്ക് വരണം. ആ വഴിക്കാണെങ്കിൽ നമുക്ക് കുടുംബപ്പെട്ട പൊള്ളാച്ചി വഴിക്ക് ഇറങ്ങി വരാം പെട്ടെന്ന് പാലക്കാട് പോകാൻ. അപ്പോൾ അവർ നടന്നു വന്നു. പിന്നെ ഞാൻ ജസ്റ്റ് നടന്നു പോയി നോക്കി. വലിയ ഇഷ്ടം പോകാൻ തോന്നിയില്ല. വണ്ടി വെറുതെ ജസ്റ്റ് തിരിക്കുമ്പോൾ ആ പാലം പൊളിഞ്ഞു പോയി. ആ പാലം മൊത്തം ആ വെള്ളത്തിൽ ഒഴുകിപ്പോയി. അതിൽ കൂടെ പോയതായിരുന്നു ഞങ്ങളും പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അനുഭവം മറക്കാൻ പറ്റാത്തവർ കിട്ടിയിട്ടുണ്ട്.
1: അവര് നിമിഷം ഇപ്പൊ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവില്ല.
2: അവര് നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും പുതിയ കപ്പിൾസ് കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ടുള്ളൂ. അവർ ഹണിമൂൺ ട്രിപ്പിന് വന്നാണ് മൂന്നാറ്. ഹണിമൂൺ കഴിഞ്ഞ് റിട്ടേൺ പോകുന്ന സമയത്താണ് ഈ സംഭവം. അപ്പൊ അവരുടെ മനസ്സിൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്.
1: യാത്ര വന്ന് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ഒഴിവ് സമയങ്ങളായിരിക്കുമല്ലോ ആ സമയത്ത്. ആ സമയത്ത് എന്താണ് നിങ്ങൾ ചെയ്യാറ്?
2: നമ്മൾ നോർമലി നമ്മള് ഇവിടെയുള്ള അത്യാവശ്യം നമ്മൾ നല്ല സ്ഥലങ്ങളൊക്കെ ലൊക്കേഷൻ ഒക്കെ നോക്കും. നമ്മൾ അത്യാവശ്യം ഫോട്ടോസ് എടുക്കും. പിന്നെ നമ്മൾ സ്റ്റാറ്റസ് വെക്കും. പിന്നെ കൂട്ടുകാരുടെ ഷെയർ ചെയ്യും. പിന്നെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ ഒന്ന് നോക്കും, ഇഷ്ടപ്പെടും. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
1: അപ്പൊ ഈ ഒരു ഒഴിവ് സമയം പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമ കാണുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ?
2: ആ, നമുക്ക് കൂടുതലും ഇപ്പൊ രാത്രിയൊക്കെ വരുന്ന സമയത്തൊക്കെ ഉറക്കം ഉണ്ടാക്കി നമ്മൾ മിക്കവാറും വണ്ടി കിടന്ന് ഉറങ്ങാറുണ്ട്. പിന്നെ കിടന്ന ടൈമിൽ ഇത് പറഞ്ഞ തന്നെ പാട്ട് ഫേസ്ബുക്കോ മൊബൈലിൽ മൊത്തമാണല്ലോ. അപ്പൊ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കോ വാട്സപ്പ് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളും. അപ്പൊ നല്ല പാട്ടുകൾ കേൾക്കാറുന്നുണ്ട്. പിന്നെ കുറെ ഈ പ്രാങ്ക് വീഡിയോ അങ്ങനെയുള്ളതൊക്കെ.
1: തമാശയുടെ കൂടുതൽ ഇഷ്ടമാണോ?
2: ആ, തമാശകൾ ഇഷ്ടമാണ്.
1: ഈ ഇഷ്ടപ്പെട്ട നടീ നടന്മാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: ഉണ്ട്. ഇപ്പൊ കൂടുതലും ഇപ്പൊ ആരാധനായിരിക്കുന്നത് വിജയിനാണ്. വിജയ് ഇപ്പൊ ഒരു നടനായി വന്ന് ഫസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു CM ഒക്കെ ആകുന്ന പറയുമ്പോ അങ്ങനെ തമിഴില്. പിന്നെ നമുക്ക് മലയാളി മമ്മൂട്ടി, മോഹൻലാല്.
1: അവരുടെ ഏറ്റവും അടുത്ത ഏതെങ്കിലും സിനിമ കണ്ട ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ?
2: ഫിലിം കണ്ട് സദ്യയിൽ കാലം കുറെ ആയി. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട് ദൃശ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കണ്ടത്.
1: അപ്പം ഒരു യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നോ നാലോ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തുക. അപ്പോൾ ഈ ഒരു പരിഭവം പ്രിയതമ പറയാറുണ്ടോ? കാരണം നിങ്ങളെ കിട്ടുന്നില്ല, അടുത്ത് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും, കാരണം ഒരു യാത്ര പോകണമെങ്കിൽ ഒന്നിച്ചു പോകാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പരിഭവങ്ങളൊക്കെ പറയാറുണ്ടോ?
2: അങ്ങനെയൊന്നും പറയാല്ല, കാരണം നമ്മളെ ഫീൽഡ് ഇതായതുകൊണ്ട് അവർക്ക് നേരത്തെ തൊട്ട് അറിയണമുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള പരിഭവങ്ങളൊന്നും ഇല്ല. പിന്നെ എപ്പോ വേണമെങ്കിലും വിളിക്കുക, സംസാരിക്കും. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് മിക്കവാറും വിളിക്കാറില്ല, ഞാൻ നിർത്തുന്ന സമയത്ത് വിളിക്കും, സംസാരിക്കും. പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെയൊരു ഫീലിംഗ് വരാറില്ല.
1: പഠിത്തങ്ങാനും കുടുംബങ്ങളൊക്കെ ആയിട്ട് യാത്ര പോയിട്ടുണ്ടോ?
2: ആ, അടുത്ത് പോയിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം കൊച്ചിന് ചോറ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് വൈക്കത്തമ്പലത്തിച്ചായിരുന്നു, തുലാഭാരം നടത്തി. അപ്പൊ അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ച് ഉണ്ടായിരുന്നു.
1: അപ്പൊ സന്തുഷ്ട കുടുംബം.
2: അതെ അതെ, സന്തോഷം, സന്തുഷ്ട കുടുംബം.
1: അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്നൊരു പ്രോഗ്രാമാണ്. ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക, അതോടൊപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ ഈ റേഡിയോയിലൂടെ വെച്ചിരുന്നായിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് ഏതാണ്?
2: നമുക്ക് തേനും വയമ്പം എന്ന് പറഞ്ഞ ഒരു പാട്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്.
3: ഇഷ്ടമാണ്,
2: അതിറക്കി വെച്ച് കേൾക്കാറുണ്ട്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
1: അപ്പൊ ഈ ഒരു പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: എന്റെ വൈഫിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്തോളൂ.
1: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടന്റെ വൈഫിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗാനം കേൾക്കുന്നതോടൊപ്പം നമ്മുടെ ശ്രോതാക്കളെ കൂടി ഈ ഒരു പാട്ട് കേൾപ്പിക്കാം. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നല്ലൊരു യാത്ര ആശംസിക്കുന്നു.
2: താങ്ക് യു, താങ്ക് യു വെരി മച്ച്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
3: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
2: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
4: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
2: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ മാസം 10 മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ മാസം 10 നമ്പർ ഒരിക്കൽ കൂടി 9037008960.
5: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ
2: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു.
3: നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എവർ ചാമിംഗ് നിവിൻ പോളി, അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലൂടെയുള്ള സഞ്ചാരമാണ് ഇന്ന് നമ്മൾ താരസ്വരത്തിലൂടെ നടത്താൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ചില സിനിമകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഐക്കോണിക് ആയിട്ടുള്ള സീനുകളും ഇന്ന് നമുക്ക് പരിചയപ്പെടാം. മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവർക്ക് അതിന്റെ സീനുകൾ ഓർമ്മയുണ്ടോ? തലശ്ശേരി ഭാഷയിൽ വന്ന് കുറച്ച് പുതിയ പിള്ളേര് നമ്മുടെയൊക്കെ മനം കവർന്നങ്ങ് പോയി. വിനീത് ശ്രീനിവാസൻ 2010 ഈ ചിത്രം സംവിധാനം ചെയ്ത് പുറത്തിറക്കിയത്. പ്രകാശൻ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നിവിൻ പോളി സിനിമാ ഫീൽഡിലേക്ക് കാലെടുത്തു വെക്കുന്നത്. അതിനുശേഷം ട്രാഫിക്, ദ മെട്രോ, സെവൻ, സ്പാനിഷ് മസാല, പുതിയ തീരങ്ങൾ, ഭൂപടത്തിലില്ലാത്ത ഒരിടം, ചാപ്റ്റേഴ്സ്, ഡാ തടിയ തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങൾ അഭിനയിച്ചു. ഏതൊക്കെ സിനിമ വന്നാലും മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ആ സിനിമ ഒന്നുകൂടെ നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ആ സിനിമയിലെ ഒരു ചെറിയ ഭാഗം നമുക്ക് കേട്ടിട്ട് വരാം.
4: പിന്നെ കല്ലേർ നമ്മളെപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കണം.
5: എന്താ
4: ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി.
5: സന്തോഷേ, ഇത്ര ആൾക്കാർ സൈലന്റ് ആക്കാൻ ഒരേ ഒരു കാര്യത്തിനെ സാധിക്കും, നിന്റെ പാട്ട്. കേറിപ്പൊളിക്കടാ.

0: ഒന്നും നോക്കണ്ട, ഊവി കുടലെടുത്തോ, ഞാൻ പറയുമ്പോ കല്ലേറ് തുടങ്ങിയാ മതി. കൂടാ ഒന്നും കഴിച്ചില്ലടാ, പുറട്ടെ മുട്ട മാച്ചര ആഞ്ഞു കോയിക്കോ. അതെ ലാലേട്ടനെ നിങ്ങളെക്കാൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, പക്ഷെ ഇവരുടെ പാട്ട് മോശമായ ഞാൻ കൂ.
1: നീ ഒക്കെ കൂന്ന് എനിക്കൊന്ന് കാണണം.
0: മതി മതി, പോയിനടാ, പോയി ധൈര്യമായിട്ട് പോയി. കീർത്തി ചക്രയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ കിട്ടിയ അതേ ഇടി. സംശയമില്ല ഇത് അവന്മാര് തന്നെ. എന്റെ വീട് ഏത് ജില്ലയിലാ എന്തോ.

0: ഞാൻ ഏത് സിനിമയിലെ ഏത് കഥാപാത്രത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായോ? പ്രേമത്തിലെ ജോർജിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മലയാളികൾക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മലർമിസിനെയും ജോർജിനെയും മറക്കാൻ പറ്റില്ല അല്ലേ.
1: എന്തിന്റെ പേര്?
2: വർഷ.
1: നിന്റെയോ?
2: ശിൽപ.
1: ഇവിടെ എന്താ പഠിക്കുന്നത്?
2: ബികോം.
1: ഹേ?
2: ബികോമിന്.
1: ഒരു ഡാൻസ് കളിച്ചാലോ?
2: ഡാൻസ്?
1: ഒരു പാട്ട് പാടാ.
3: ചുണ്ടത്ത് ചത്തിപ്പു ചെണ്ട് വിരിഞ്ഞു പല്ല.
2: പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാ.
1: എന്താ പാവപ്പെട്ട വീട്ടിലെ ഡാൻസ് കളിക്കില്ലേ?
4: ഞങ്ങളും പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ്. ഞങ്ങൾ ഒരുപാട് ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ.
3: വേറെ
1: വേറെ
4: എവിടെ പോവാ? ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലേ. ഇവനെ വേറെ എന്ന് പറയുമ്പോ ഇപ്പൊ വേറെന്താ നിങ്ങൾ
1: ഉണ്ടാ? കാലത്തൊക്കെ വരുമ്പോ കുളിച്ചിട്ട് വന്നൂടെ.
4: കുളിച്ചേട്ടാ.
1: നീ ഡാൻസ് കളിക്കോ?
4: പിന്നെ
1: ആണോ?
4: ആഹാ.
1: ശംഭു ഒരു പാട്ട് വേണം.
3: അപ്പടി പോട് പോട് പോട് അസത്ത് പോട് കണ്ണാള്. അപ്പടി പോട് പോട് പോട് അസത്ത് പോട് കണ്ണാള്.
1: ഇതുപോലെ വേണം ഡാൻസ് കളിക്കാനായിട്ട്. എന്താണ് എന്റെ പേര്?
4: മൂസ.
1: നീ എന്താ പഠിക്കുന്നത്?
4: ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്.
1: നമ്മളെ ആളാണല്ലോ.
4: കൊള്ളാം.
1: എന്താണ് പേര്?
5: മലർ.
1: മലർ? മലർ.
2: എം പേര് സുന്ന. ഉങ്ക പേര്?
3: ഉങ്ക പേര്?
6: എൻ പേര് ജോർജ് ഡേവിഡ്.
1: ഇങ്ക എന്ന പഠിക്കുന്നത് പോലെ?
5: ഐ എം നോട്ട് എ സ്റ്റുഡന്റ്, ഐ എം ഹിയർ ടു ടീച്ച്. ഐ എം എ ഗസ്റ്റ് ലെക്ചറർ.
7: ടീച്ചർമാരോട്
2: പറയല.
5: ஆனா நீங்க நைட்ல தனியா சுத்துறப்போ ரோட்ல போறப்போ எல்லாம் தைரியமா இருக்கணும். பரவாயில்ல. லீவ் நவ. See you in class.
1: டே. ஹே. நா ஜெந்த ஜார்ஜ்.
8: நீடா சர்வத்து டுலாம் கரஞ்சுடு.
1: ஓ.
8: வேற.
5: Sit down, please. So I'm Malar. I'll be teaching system analysis and design this semester. And I'm from Kodaikanal basically, so... Indeed. Now I think you should introduce yourself. We'll start from here.
9: Yes, I'm Shruti from Alwa.
5: Nice. You?
10: Ma'am, I'm Deepa from Thrissur.
5: Uh-huh. You?
11: I'm Anjali from Alwa.
5: Uh-huh. You? What's that? Stand up. What's that in your hand?
12: Pepsi.
13: Ma'am, friends kodu.
12: Thandu nammala chundi konchu.
13: Namukku perangi odiyala.
5: Ningla.
13: Nammala alla nornadi.
5: Three of you stand up.
12: Neeyanu nu
13: chekkidu.
12: Yes, miss.
5: Alcohol is fine, okay? But I'm not going to permit this in my class.
12: Good decision.
5: All right. All four of you please leave the class right now. Leave now.
13: Ma'am, njan pono.
5: Ellarum.
13: Oh, thank you.
14: I am drunk.
0: ആലുവക്കാരനായ നിവിൻ പോളി 1984 ഒക്ടോബർ 11 ജനിക്കുന്നത്. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ബാംഗ്ലൂരിലെ ഇൻഫോസിസിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അച്ഛന്റെ മരണശേഷമാണ് അദ്ദേഹം ജോലി രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത്. മലർവാടി ആർട്സ് ക്ലബിനായിട്ട് അദ്ദേഹം പ്രകാശൻ എന്ന വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ദ മെട്രോ, സെവൻസ്, ട്രാഫിക്, സ്പാനിഷ് മസാല എന്നീ സിനിമകളിൽ അതിഥി വേഷങ്ങൾ ചെയ്തു. യുവ എന്ന ആൽബത്തിലെ നെഞ്ചോട് ചേർത്ത് എന്ന് തുടങ്ങുന്ന മ്യൂസിക് ആൽബത്തിലൂടെ അദ്ദേഹം വലിയ ജനപ്രീതിയാണ് നേടിയത്. 2012 പുറത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിന്റെ വഴിത്തിരിവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം പെൺകുട്ടിയായ ആയിഷയെ ഭ്രാന്തമായി പ്രണയിക്കുന്ന വിനോദ്,
11: സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല, ആ തട്ടത്തിനകത്തുള്ള മുഖം മാത്രം.

0: പൈന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ തട്ടമിട്ട് നടക്കുമ്പോൾ ശരിക്കും ആ ഒരു പ്രണയക്കാറ്റ് നമ്മുടെ എല്ലാം ഉള്ളിൽ അലയടിച്ചിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. വിനീത് ശ്രീനിവാസിന്റെ രണ്ടാമത്തെ ചിത്രമായ തട്ടത്തിൻ മറയത്തും നിവിന്റെ സിനിമാ ജീവിതത്തിലെ നാഴിക കല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
1: മൂന്നാഴ്ചയായിട്ട്
2: നീ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ വന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ നിനക്ക്
1: വേണ്ടേ?
0: നേരമെന്ന ദ്വിഭാഷ ചിത്രത്തിലൂടെയാണ് നിവിൻ പോളി തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത്. മലയാള സിനിമയിലെ വേറിട്ടൊരു ജോണർ തന്നെയായിരുന്നു ഈ നേരം എന്ന് പറയുന്ന സിനിമ. അതിനുശേഷം അഞ്ചുസുന്ദരികൾ, അരികിലൊരാൾ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു. 1983 രമേശൻ, വർഷമല്ലാട്ടോ പറയുന്നത്, 1983 എന്ന ചിത്രത്തിലെ രമേശൻ, ഓം ശാന്തി ഓശാനയിലെ ഗിരി,
3: റഹീം റാവുത്തറ മോളോ, ഈ നാട്ടിൽ ഇത്രയും ക്രിസ്ത്യാനി പെമ്പിളരനായിട്ട് എനിക്ക് റഹീം റാവുത്തറ മോളെ മാത്രം കിട്ടിയുള്ളൂ പ്രേമിക്കാനും വിളിച്ചോടാനും.
4: അളിയ, ഈ പ്രാവശ്യം കൂടെ അളിയെ നിന്നെ സഹായിക്കണം. നസീമെ കെട്ടാൻ വേണ്ടി എന്നെ ടൂർണമെന്റ് നടത്തി കാശുണ്ടാക്കിയത് സാവധാനം മുങ്ങാൻ നേരത്തെ അവളെ കല്യാണം ഉറപ്പിച്ചത്. ഇനി അവളെയും കൊണ്ട് മുങ്ങ അല്ല വേറെ വഴിയില്ല. അളിയും സഹായിക്കണം പ്ലീസ്, പ്ലീസ് സഹായിക്കണം.
3: ഇല്ല, ഇത് ശരിയാവില്ല. ഈ പരിപാടിക്കാൻ നോക്കണ്ട,
4: നീ ഒന്ന് പറ.
2: സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാന്ന് തോന്നിയോണ്ടാ ഒരു സഹായം ചോദിച്ച്. ഒരു സുഹൃത്തിന്റെ കല്യാണം സ്വന്തം ജീവൻ പണയം വെച്ച് നടത്തിയ ആളല്ലേ, അത്ര ഒന്നും ഇല്ലെങ്കിലും സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു. സഹായം ചോദിച്ചതിന് ക്ഷമിക്കണം.
0: ബാംഗ്ലൂർ ഡേയ്സിലെ കൃഷ്ണൻ പി പി, ഒരു വടക്കൻ സെൽഫിയിലെ ഉമേഷ്, ആക്ഷൻ ഹീറോ ബിജുവിലെ ബിജു പൗലോസ്, ജാക്കോബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലെ ജെറി ജാക്കോബ്, അങ്ങനെ കുടുകൂടെ ചിരിപ്പിക്കുകയും കണ്ണീരണിയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒത്തിരി സിനിമകൾ. നിവിൻ പോളി എന്ന വ്യക്തിയുടെ അഭിനയ മികവിന് അതിരുകളില്ല എന്നതാണ് സത്യം. ഇതിനൊരു ഉദാത്തമായ തെളിവാണ് മൂത്തോൻ എന്ന സിനിമയും. എത്ര പേര് ഈ സിനിമ കണ്ടിട്ടുണ്ട് എന്നറിയില്ല, കാണാൻ സാധിക്കുകയാണെങ്കിൽ കാണണം. കാരണം ആ കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന വൈകാരിക തലങ്ങൾ അതിഗംഭീരമാണ്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് ഹേ ജൂഡ് എന്ന ചിത്രത്തിലേത്.
5: ഓഷൻ അസിഡിഫിക്കേഷനും ഓഷൻ പൊല്യൂഷനും ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓഷൻ പൊല്യൂഷന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? സീവേജ് വേസ്റ്റ് ഒരു വൺ ഓഫ് ദി റീസൺസ് ആണ്. പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ ടോക്സിക് വേസ്റ്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ് ലൈക് പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പിന്നെ ഓഷൻ മൈനിങ്, ലാർജ് ഓയിൽ സ്പിൽ,
6: അതും
5: ടെമ്പറേച്ചർ 36 degrees ആണ്. ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ 0.74 degrees കൂടിയിരിക്കുകയാണ്. കേരളത്തിലെയും കർണാടകയിലെയും ടെമ്പറേച്ചർ 0.93 മുതൽ 1.23 വരെ മെയ് മാസങ്ങളിൽ കൂടും. ഇനി വരുന്ന 15 വർഷങ്ങളിൽ കാർബൺ എമിഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ 2.6 to 4.8 degrees വരെ കടൽ തീരങ്ങളിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് സാർക്കിന്റെ റിപ്പോർട്ട്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ.
6: ആ വണ്ടി ഇവിടെ എവിടെയെങ്കിലും നിർത്തൂ.
7: മംഗലാപുരത്തേക്ക് ഇനി ഒരു 80 kilometers
6: കൂടെ ഉണ്ടാവും. ഒന്ന് നിർത്തൂ പ്ലീസ്. ഈ കടൽ കടൽ കൊണ്ട് വേറൊരു കൂടെ കൂടെ ഉണ്ടാവും.
5: അല്ല കടൽ പുറ്റുകളും ഈ
6: കോളാറും
0: അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ്, ആക്ടിംഗ് സ്കിൽ, ഇതൊക്കെയാണ് മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ഇന്ന് കാണുന്ന താര പദവി നേടിക്കൊടുത്തത്.
8: ആരാണ് ബേബി?
9: എന്റെ പേര് മേരി എന്നാണ് സാറേ. ഇവക്ക് പൊലിറ്റേഷനിൽ വരാൻ പേടിയാണെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇവക്ക്
8: കൂട്ടുവന്നതാണ്.
9: എനിക്ക് പേടിയുണ്ട് സാറേ, ചെറുപ്പം മുതലേ എനിക്ക് പോലീസുകാരെയും പോലീസ്റ്റേഷനെയും പേടിയാണ്. പിന്നെ ഇവളുള്ള ധൈര്യത്തിൽ ഞാൻ വന്നതാണ്.
8: അതെ, നിങ്ങളിങ്ങനെ പോലീസിനെയും പോലീസ് സ്റ്റേഷനും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. കനകാംബരം അല്ലേ?
9: കനകാംബരം ഞങ്ങൾ അനന്തരത്ത് കാരണമാണ് സാറേ.
1: അവൻ രാവിലെ എന്റെ മാതാവും മക്കളും വിളിക്കാൻ പപ്പ കുളിക്കണം.
10: കുളിക്കണത് തെറ്റല്ലോ.
1: കുളിക്കാണ്ട് കുഴപ്പമില്ല സാറേ, വെയിൽ കിട്ടിയിട്ടില്ല, അത് കിട്ടൂല. കുളിമുറി കിട്ടാൻ പറഞ്ഞാൽ അത് കിട്ടൂല. ഞങ്ങളുടെ വീടിന്റെ മറ്റേ വന്നത് കുളിക്കണം.
11: എല്ലാം കാണിച്ചു തന്നാണ് അവൻ കുളിക്കുന്നത് സാറേ.
0: കഠിന പ്രയത്നവും കഴിവും സമർപ്പണവും ഒരു വ്യക്തി എന്ന നിലയിലും മലയാളികളെ സ്വാധീനിച്ചിട്ടുണ്ട്. സഖാവ് എന്ന ചിത്രത്തിൽ അദ്ദേഹം ഇരട്ട വേഷങ്ങളാണ് കൈകാര്യം ചെയ്തത്.
12: ഇയാളുടെ പേരെന്താന്നാ പറഞ്ഞേ?
13: കൃഷ്ണൻ.
12: കൃഷ്ണൻ കൃഷ്ണൻ എന്ന് മാത്രമേ ഉള്ളൂ. പേരിന്റെ കൂടെ വാലൊന്നുമില്ലേ? കൃഷ്ണൻ നമ്പൂരി എന്നോ കൃഷ്ണൻ നായർ എന്നോ? അതോ ഇനി
13: എന്റെ ജാതിയും എന്റെ വിശ്വാസമാണ് അറിയേണ്ടതെങ്കിൽ അതെനിക്ക് പേരിന് വാലല്ല, പേരിന് മുന്നിലാണുള്ളത്. സഖാവ്, സഖാവ് കൃഷ്ണൻ.
0: രണ്ടായിരത്തി 2022 പുറത്തിറങ്ങിയ നമ്മുടെ നാട്ടിൽ ചിത്രീകരിച്ച ചിത്രമാണ് പടവെട്ട്. രവിയെയും അമ്മായിയായി വന്ന പുഷ്പയെയും ആരും മറന്നു കാണില്ല.

0: മാലൂരിൽ ചിത്രീകരിച്ച സിനിമ. മാലൂരിലെ കോറോത്തു വീട്ടിലെ രവിയുടെ കഥ പറഞ്ഞപ്പോൾ അത് അഭിമാനമാവുകയായിരുന്നു നമുക്ക്.
1: ഈ ചക്കച്ചത്ത് പോലെ ഗ്രൗണ്ട് കിടന്ന് ഓടിയിട്ട് എന്താവാനാശം?
2: ഇക്കാണുന്ന കാടും മലയും കുന്നും ഒക്കെ ഓടിയിട്ട് ചരിത്രം ഉണ്ടാക്കാനുണ്ട് ഇവിടെ. ഗ്രൗണ്ടിൽ തന്നെ വേണോ? നിർബന്ധമൊന്നുമില്ല. ഇവിടെ നല്ല മാലൂർ എക്സ്പ്രസ് ഉണ്ടായത് എന്താ നീ മറന്നോ?
3: ചെറുപ്പക്കാരൻ ആ വീട്ടിലുണ്ട്.

0: ഇന്നത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. നിവിൻ പോളിയുടെ സിനിമാ ജീവിതത്തിലൂടെയുള്ള ഇന്നത്തെ സഞ്ചാരം ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങളെ പ്രതികരണത്തിലൂടെ അറിയിക്കാൻ മറക്കരുത്. താരസ്വരത്തിന്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും വരാം. നമസ്കാരം.
1: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുര ഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുര ഗീതങ്ങൾ.
1: മധുരഗീതങ്ങളിൽ ഇന്ന് തനിയെ എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ആദ്യ ഗാനം സാരാംശം എന്ന ചിത്രത്തിനു വേണ്ടി 1994 പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് ജെറി അമൽദേവ് സംഗീതം പകർന്ന് കെ ജെ യേശുദാസ് പാടിയ ഗാനം. ശ്രീനിവാസൻ, ഇന്ദു, നെടുമുടി വേണു, കക്കരവി, നാസർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കേൾക്കാം ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് തുടങ്ങുന്ന ഗാനം.

ബാലു കിരിയത്തിൻ്റെ സംവിധാനത്തിൽ 1995 മുകേഷ്, ചാർമിള, ഇന്ദ്രൻസ്, നരേന്ദ്രപ്രസാദ്, ജനാർദ്ദനൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു കളമശ്ശേരിയിൽ കല്യാണയോഗം. ഈ ചിത്രത്തിനു വേണ്ടി ചിറ്റൂർ ഗോപി ഗാനരചന നിർവഹിച്ച് ടോമിൻ ജെ തച്ചങ്കരി സംഗീതം പകർന്ന് സുരേഷ് പീറ്റേഴ്സ്, മനോ, അനുപമ എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം.

വി മധുസൂദനൻ നായർ ഗാനരചന നിർവഹിച്ച്, ഡോക്ടർ സുരേഷ് മണിമല സംഗീതം പകർന്ന്, ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുനർജനി. 2003 മേജർ രവി, രാജേഷ് അമനകര എന്നിവരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ, മേജർ രവി, ഊർമിള ഉണ്ണി, ജഗന്നാഥൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ തനിയെ പറക്കുന്ന പക്ഷി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയ ശ്രോതാക്കളെ, തനിയെ എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2016 മാസ്റ്റർ ചേതൻ എന്ന ബാലതാരത്തെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗപ്പി. രോഹിണി, ശ്രീനിവാസൻ, ടോവിനോ തോമസ് എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ചിത്രത്തിനു വേണ്ടി വിനായക ശശികുമാർ, റഫീഖ് അഹമ്മദ് എന്നിവർ ചേർന്നാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വിഷ്ണു വിജയ്. ഈ ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ്, മധുവന്തി നാരായണൻ എന്നിവർ പാടിയ തനിയെ മിഴികൾ തുളുമ്പിയോ എന്ന ഗാനം ആസ്വദിക്കാം.

ഇനി കേൾക്കാം ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഡോൺ വിൻസെന്റ് സംഗീതം പകർന്ന് സുജിത് സുരേശൻ, ചാൾസ് നസ്രത്ത് എന്നിവർ പാടിയ ഗാനം. ചിത്രം അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. 2017 വി എസ് രോഹിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ആസിഫ് അലി, അജു വർഗീസ്, ഭാവന എന്നിവരാണ് മുഖ്യ നടീനടന്മാർ. ഇതിലെ തനിയെ തനിയെ എന്ന് തുടങ്ങുന്ന ഗാനം ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

ഷെയ്ൻ നിഗം, മഞ്ജു വാര്യർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ആന്റണി സോണി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കെയർ ഓഫ് സൈറ ബാനു. 2017 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനുവേണ്ടി ജിലു ജോസഫ് ഗാനരചന നിർവഹിച്ച് മെജോ ജോസഫ് സംഗീതം പകർന്ന് KS ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: മധുരഗീതങ്ങൾ തുടരുകയാണ്. മധുരഗീതങ്ങളിൽ തനിയെ എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കേൾക്കാം 2019 ദിലീപ്, അജു വർഗീസ്, മമത മോഹൻദാസ്, ലേന കുമാർ എന്നിവർ അഭിനയിച്ച് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന ചിത്രത്തിലെ ഗാനം. യാസീൻ നിസാർ പാടിയ ഈ ഗാനത്തിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ബി കെ ഹരിനാരായണനാണ്. സംഗീതം രാഹുൽ രാജ്.

ബിജു സോപാനം, നിഷ സാരംഗി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ലൈക്ക എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 2023 അഷാദ് ശിവരാമൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി രാജലക്ഷ്മി അഭിരാം പാടിയ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഗാനരചന ബി ടി അനിൽകുമാർ, സംഗീതം സതീഷ് രാമചന്ദ്രൻ.

ആശ അരവിന്ദിനെ കേന്ദ്ര കഥാപാത്രമാക്കി മനോജ് കുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പ്രളയശേഷം ഒരു ജലകന്യക. 2025 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി വിജയ് ജേക്കബ് ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ച് വിജയ് ജേക്കബ്, സൗമ്യ രാമകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ നമുക്ക് ആസ്വദിക്കാം.

0: ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: പ്രിയ ശ്രോതാക്കളെ, തനിയെ എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ആരാധ്യ ആൻ, ഷീലു അബ്രഹാം, ദേവൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു ബാഡ് ബോയ്സ്. 2024 ഒമർ ലുലുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി വില്യം ഫ്രാൻസിസ് സംഗീതം നൽകി പാടിയ അകമേ തനിയെ ഞാനൊരു എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

അൽത്താഫ് സലീം, അനാർക്കലി മരക്കാർ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് സതീഷ് തൻവി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇന്നസെന്റ്. 2025 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി വിനായക ശശികുമാർ ഗാനരചന നിർവഹിച്ച് ജയ് സ്റ്റെല്ലാർ സംഗീതം പകർന്ന് ജോബ് കുര്യൻ പാടിയ ഗാനം ആസ്വദിക്കാം മധുര ഗീതങ്ങളിലൂടെ.

0: 2026 ടി എസ് ബാബുവിന്റെ സംവിധാനത്തിൽ ജിൻസ് ജോയ്, കോട്ടയം നസീർ, ആയിഷ സീനത്ത് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഡോക്ടർ ബെന്നറ്റ്. ഈ ചിത്രത്തിനു വേണ്ടി സുനിൽ ചേറുകടവ് വരികൾ എഴുതി, സൂസ് ഫോർ സംഗീതം പകർന്ന് ഗിച്ചു ജോയ് പാടിയ ഗാനം.
1: മൈൻ റീഡിംഗ് എന്ന വിഷയം വളരെ അഗാധമാണ്.

0: പ്രിയ ശ്രോതാക്കളെ, തനിയെ എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
1: മധുരഗീതങ്ങൾ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ

0: ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 19, ഹിജറ വർഷം 1447, മുഹറം 17, ശകവർഷം 1948, ആഷാഢം 12, 2026 ജൂലൈ 3, വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.